0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: കിളികളയച്ചു മരിഞ്ഞു കീഴ്മറിക്കും തിരുവുരു എന്തി അകംവിളങ്ങിടയാണ്. അതിന് പണിയുണ്ട്. ഒളി ശബ്ദം ഇതെല്ലാം പ്രാചീന പദമാണ്. ഇത് ഗുരുദേവന് വളരെ ലാഘവത്തോടെയാണ് വഴങ്ങുന്നത്. അത് വായിക്കുമ്പോ നമുക്ക് ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒളി എന്ന് പറഞ്ഞാല് ഒളി മുതലാം പഴം അഞ്ചുമുണ്ട്, അഞ്ചു പുണ്ട് ഉണ്ണുക, കഴിക്കുക, ആഹരിക്കുക. ആഹ്രിയന്ത ഇതിഹാര എന്തുമാത്രം ശബ്ദങ്ങളാണ് നമ്മൾ ആഹരിക്കുന്നത്, എന്തുമാതിരി ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഓരോ ശബ്ദവീതിയും പോകുമ്പോ അതിന് ഉടമയുടെ മനസ്സുകൂടി പോവും. ഇത് മനസ്സിലായില്ല. ഓരോ ശബ്ദത്തോടൊപ്പം മനസ്സ് സഞ്ചരിക്കുവോ? ഇല്ല. ഒരു ശബ്ദം പുറത്തേക്ക് വിടുമ്പോ ആ ശബ്ദത്തിൽ ശബ്ദത്തെക്കാൾ സൂക്ഷ്മമായ മനസ്സ് നിഹിതമായിരിക്കുമോ? ഇരിക്കുമോ? ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വിട്ട ശബ്ദങ്ങളൊന്ന് ആലോചിച്ചു, അതെത്ര ഇതിഹാസങ്ങളെ തകർത്തുക, എത്രയെത്ര സംഭവങ്ങളെ നശിപ്പിച്ചുക. ഓരോ ശബ്ദത്തിലും വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവിർമയേ വേദസ്യഹ ആണിത ശ്രുതമേ മാപ്രഹാസീ അനേനാദിദേനാ അഹോരാത്രം സന്ദധാ ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു വക്താരം അവതു മാം അവതു വക്താരം. ശബ്ദം അരക്ഷകനായ ശബ്ദം ശിക്ഷകനായി മാറുന്നത്. അപ്പൊ ശബ്ദം എന്റെ മനസ്സുമായി നീങ്ങുന്നു എന്നറിഞ്ഞ് ഏറ്റവും നന്നായി സാധന ചെയ്യേണ്ടത് ശബ്ദത്തിലാണ്. നാദാനുസന്ധാനം വർത്തമാനം പറയാൻ എളുപ്പമാണ്, വർത്തമാനം പറയാതിരിക്കാൻ എളുപ്പമല്ല. പറയുന്ന വർത്തമാനത്തിലൊന്നും ഒരപശബ്ദവുമില്ലാതിരിക്കാൻ മഹദനുഗ്രഹം വേണം.

പറയുന്നതിലൊന്നും കോൺട്രവേഴ്സി ഇല്ലാതെ പറയാം. അത് അത്യപൂർവമേ പറ്റും. ഇപ്പൊ ഇവിടെ ആ ചിദ് രൂപം, ജ്ഞാനരൂപം, അവിടെ ജഡമില്ല തീർക്കുന്നു. അതുകൊണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഇതിൽ കിടന്നു കേണു ആണു നാൾ കഴിഞ്ഞിടുന്നിനി, ഇതിൽ പരം നിനക്കിൽ എന്തു വന്നിടുന്നു സങ്കടം, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാകനിഞ്ഞു മുൻ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടു. ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നിനിക്ക്, ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ കനിഞ്ഞു മുൻ മതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടു. ഗംഭീരായിട്ട് കൊണ്ടെന്ന് അവസാനിപ്പിക്കാൻ പാകത്തിന് ഗംഭീരായിട്ട് പറയാം. ഇതിൽ കിടന്ന് ഇതമെന്നറിയുന്ന ജഗത്തിലാണ്ട് കേണുവാണ് നിലവിളിച്ച് ജീവിച്ച്, ഏത് ജീവിതം എടുത്താലും നിലവിളികളെ കേൾക്കാം. എന്തെല്ലാം അവസ്ഥയിലെത്തിയാലും മതിയെന്നൊരു വാക്ക് പ്രയാസമാണ്. ലോകത്ത് ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരെ ഇന്റർവ്യൂ ചെയ്ത് ചോദിക്കുക, ഇതുകൊണ്ടൊക്കെ മതിയായി. ഒരു പ്ലസ് വൺ ചാൻസ് കിടക്കുന്നു അല്ലേ? ലേലം കളിച്ചിട്ടുണ്ടോ? ഇല്ല. ലേലത്തിന് കളിച്ചിട്ടുണ്ടോ? ഇല്ല. ചീട്ട് കളിയിൽ ഏർപ്പെടും പഴയ അമ്മയൊക്കെ കഴിഞ്ഞ് കളിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്ലസ് വൺ വിളിക്കുള്ള ചാൻസ് കിടക്കും. സോ ജീവിതത്തിന്റെ ഏത് സുഖം എടുത്താലും ഒരു പ്ലസ് വൺ ചാൻസ്. സോ അതുകൊണ്ട് അത് അനന്തമാണ്, ഇൻഫിനിറ്റ്. ആഗ്രഹങ്ങളെ എത്ര വളർത്തുന്നുവോ അത് അതിന്റെ തലത്തിലാണ്. പ്രാപ്തങ്ങൾ നിസ്സാരങ്ങളും അപ്രാപ്തങ്ങൾ അന്വേഷണീയങ്ങളുമാകുന്നതാണ്. അതാണ് ഇതിന്റെ ലോകം. ആഗ്രഹത്തെ അല്പമൊന്ന് മേച്ചാൽ പ്രാപ്തം അപ്രാപ്തമെന്ന രണ്ട് ബിന്ദുക്കളും പദങ്ങൾ മനസ്സിലായി കാണുകയില്ല. പ്രാപ്തം അപ്രാപ്തം, കിട്ടിയത് കിട്ടാത്തത്, അത് ചിലർക്കറിയാം. ചിലർ ഈ കളി നല്ലോണം കളിക്കും, രണ്ട് സ്ഥാനം എടുത്ത് വെച്ചിങ്ങനെ കാണിക്കും. അപ്പൊ ഇവിങ് ഒന്നാവെന്ന് പറയും, അതങ്ങ് കൊടുക്കും. കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്നിരുന്നാൽ മതി, അവൻ കുറച്ച് കഴിയുമ്പോൾ പറയും മറ്റൊന്ന് കാണിച്ച് നോക്കട്ടെ. കാരണം അവന് ലാഘവത്തോടെ കിട്ടിയതിന് വലിയുണ്ടാവില്ല. അപ്പൊ അതിങ് മേടിച്ചിട്ട് കൊടുക്കുക, സ്വല്പം കഴിയുമ്പോൾ അവൻ പറയും മറ്റൊന്ന് പറഞ്ഞ് നോക്കട്ടെ. ഇതാണ് ഞാൻ ഉള്ളത്. ലോകത്തിലെ ഏത് വ്യക്തിയെ എടുത്താലും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അവനെ വിടരുത്, അവനെ പിടിച്ചാൽ മതി. അവനാളവാണ്. അവൻ നിങ്ങളുടെ മകനായാൽ അവൻ നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ അച്ഛനായാൽ അവനും നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ ബന്ധുവൊന്നുമല്ല, വീട്ടിൽ ഭിക്ഷയ്ക്ക് വന്നവനാണ്. വെറും തെണ്ടിയെ പോലാണ് ഇരിക്കുന്നതെങ്കിലും അവനും ഗുരുവാണ്.

0: മനസ്സിൽ സുഖം ആരന്വേഷിക്കുന്നുവോ അവൻ അന്ധകാരത്തിലാണ്. അവനുമായുള്ള നിങ്ങളുടെ എല്ലാ പരിചയവും ദുഃഖമാണ്. ഇതാണ് സമസ്യ. ലോകത്ത് എങ്ങനെ എടുത്താലും പ്രാപ്ത അപ്രാപ്തങ്ങൾ. യാതൊരുവനാണോ പ്രാപ്തത്തിൽ മറവി വരുന്നത്, അപ്രാപ്തത്തിൽ ആഗ്രഹം ജനിക്കുന്നത്, അത് അജ്ഞാനം ഇതുവായി. പണ്ടുള്ള ആളുകൾ ഇതിന് പ്രാപ്ത അപ്രാപ്തങ്ങളെ സമമാക്കിയിരുന്നു. പഴയ ആളുകൾ കിട്ടിയാൽ നന്നായി, കിട്ടിയില്ലെങ്കിൽ അതീവ നന്നായി. അത് പരിപാലിക്കണ്ടല്ലോ. ഇതാടാ നിന്റെ അച്ഛൻ വീതം വെച്ചപ്പോ നിനക്കൊന്നും തന്നില്ലെന്ന് കേട്ടു. എന്റെ ഗോപാലേട്ടാ വളരെ നന്നായി, ഇനിയിവൻ വെള്ളം കോരണ്ട, വേലി കെട്ടണ്ട, സംഗതി വളരെ കുറിച്ചാലേ. എടാ നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നു, വഴക്കുണ്ടാക്കണ്ടേ? ഗോപാലേട്ട ഗോപാലേട്ടനെ വഴക്കുണ്ടാക്കണേ, അങ്ങോട്ട് പോയി ഉണ്ടാക്കിയാ പോരെ. ഇനി ഞാൻ വഴക്കുണ്ടാക്കുകയും കൂടെ വേണം. ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാ ഗോപാലേട്ട? അച്ഛൻ അതിന് അധികാരിയായത് മറ്റവനാണെന്നും അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും അവനാണ് അതിനെ പിച്ചെന്നും തോന്നി അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ സുഖമായി ജീവിച്ചു, ഇവൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടും. അച്ഛന്റെ ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാനിങ്ങനെ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ഗോപാലേട്ടൻ ഒരുമാതിരി വിവരക്കേട് പറയുന്നത് കഷ്ടമാണ് ഗോപാലേട്ടൻ തോന്നോ? ഇത് തോന്നണമെങ്കിൽ അല്പം സുഹൃതമാണ്. നമുക്ക് മാത്രമല്ല ജനിപ്പിച്ച തമ്പയ്ക്കും തള്ളയ്ക്കും കൂടെ. അതാണ് ഇതിന്റെ വഴി. ഏതൊന്ന് അപ്രാപ്തമാണോ അതിലാണ് സുഖം എന്ന് നനച്ചു നനച്ചു പോയാൽ ഒരിക്കലും ശാന്തിയില്ല. അതാണ് ഈ ദൃശ്യ ലോകത്തിന്റെ പ്രത്യേകത. അതിനാദ്യം സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ ഇവയിലൊക്കെ പരിശോധിക്കണം. എവിടെയാണ് പ്രാപ്ത അപ്രാപ്തങ്ങൾ? സകലതും അനിച്ഛയിൽ ചെയ്യുന്നവൻ, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അനിച്ഛാപൂർവകം. ഒരാഗ്രഹവുമില്ല, ചുമ്മാ ചെയ്യുക. എന്തിനാണോ താനിതൊക്കെ ചെയ്യുന്നത്? ചുമ്മാ. അങ്ങനെ പറയുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയ ബഹളോ ആടോ ഒന്നുമില്ലാതെ ചുമ്മാ ഒരു രസത്തിന് കർമ്മം ചെയ്യുന്നയാള്, വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതെങ്കിലും ഒരു കർമ്മയെങ്കിലും വെറുതെ ചെയ്തിട്ടുണ്ടോ? ശരിയില്ല. വെറുതെ ചെയ്തു നല്ല ആസ്വാദ്യതയാണ്. കാര്യത്തിന് ചെയ്യാൻ പോകുമ്പോ ആസ്വാദ്യതയില്ല, വെറുതെ ചെയ്യുമ്പോ വല്ലാത്തൊരു ആസ്വാദ്യതയാണ്. എന്തിനാണോ താൻ അതെല്ലാം ചെയ്തത്? വെറുതെ. അവർ പറയുന്ന ഇങ്ങനെയൊന്നുമല്ല, ചുണ്ടനങ്ങുന്നതേ കാണും. ചുമ്മ ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവരോട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവര് നമ്മളെ ഒരുമാതിരി മുമ്പ് പറഞ്ഞ തെക്കി നക്കിയിടും. അത്തരം പാർട്ടികളാണ്. അതുപോലുള്ള ആളുകളുണ്ടല്ലോ, അവര് ഒരിക്കൽ കണ്ടാ മതി, ഒറ്റ കാഴ്ചയിൽ നമ്മൾ തീർന്നു. അപ്പൊ അങ്ങനെയല്ല, യാതൊന്നിനുമല്ലാതെ അനിച്ഛയിൽ ജീവിക്കുക. ചിലരുണ്ട് പരേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇച്ഛയൊന്നുമില്ല, അവിടുത്തെ ഇഷ്ടം ഭഗവാൻ അവിടുത്തെ ഇഷ്ടം അങ്ങനെ ജീവിക്കും. വേറെ ചിലരുണ്ട് സ്വേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇഷ്ടം. ഇങ്ങനെ പല തരവും അതിന്റെ ഇടയിൽ ഒരുപാട് തരങ്ങളുണ്ട്. ഈ മൂന്നെണ്ണേ ഉള്ളൂ എന്ന് ആയിരിക്കരുത്, രണ്ടിനും ഇടയിൽ കുറെ തലങ്ങളുണ്ട്, കൂടിയും കുറഞ്ഞു ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അതിനകത്ത് പ്രാപ്തവും അപ്രാപ്തവും ഉണ്ട്. ചിലര് പ്രാപിച്ചാൽ അവരറിയില്ല എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ചിലത് കൈ കിട്ടിയാൽ അവരുടെ കയ്യിൽ ഒരിക്കലും അത് അവരുടേതായിരിക്കില്ല. ചിലരുടെ കയ്യിൽ ചിലത് കിട്ടിയാൽ അവരുടേത് മാത്രമായി, അവർക്ക് ഉപഭോഗമില്ലെങ്കിൽ പോലും അന്യന് ഉപഭോഗം ഉണ്ടാവില്ല. ഇങ്ങനൊരു സാധനം എന്തെങ്കിലും ഉണ്ട് തരികയല്ല, എന്ത് ചെയ്യാൻ വെച്ചിരിക്കുക, അതെനിക്ക് ആവശ്യം ഉണ്ടാവും, ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുണ്ട്, മറ്റേലുണ്ട്, എന്റെ കയ്യിലുണ്ട്, എന്തിനാ, നിങ്ങക്ക് വേണോ, ആരെങ്കിലും വരുമ്പോ കൊടുക്കാനാ. അതിന് കൃത്യമായ ഉപഭോഗമുള്ള ഒരാളെ കണ്ടെത്തുന്നത് വരെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം. നിങ്ങളാണോ ആൾ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വരുമെന്ന് വെച്ച് കാത്തിരുന്നതാണ്. ഇങ്ങനെയല്ല ജനം, ഇങ്ങനെ പ്രാപ്തവും അപ്രാപ്തവുമായി രണ്ട് ലോകങ്ങളും. ചിലർക്ക് ഒരു വസ്തു കയ്യിലേക്ക് കിട്ടുന്ന വരെ അതിൽ ത്രില്ലുള്ളൂ, മനസ്സിലായില്ല, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ത്രില്ലുമില്ല. ഇന്നത് മേടിച്ചോണ്ടാണ് കളിപ്പാട്ടം, ഇന്നത് വേണം, വഴക്കുണ്ടാവും. അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം, ഇപ്പൊ അത് കിട്ടണം മോനെ, അത് 1000 രൂപയാണ്, ഇപ്പൊ അച്ഛന്റെ കയ്യിലില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കളിപ്പാട്ടം കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങ് വന്നാൽ മതി, അല്ലെ അച്ഛൻ ഇങ്ങ് വരണ്ട. ഇയാൾ പോയി കളിപ്പാട്ടം മേടിച്ചുകൊണ്ടുവന്ന കയ്യിലേക്ക് കൊടുക്കും, കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിക്കുകയൊന്നുമല്ല, അത് എടുത്തു വെച്ചിട്ട് തല്ലി പൊട്ടിച്ച് 4 കഷ്ണമാക്കി 4 വേലിക്കറിഞ്ഞ് അതിന്റെ കളിയും ചിരിയും ഒന്നും അവന് താല്പര്യമില്ല. പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ താല്പര്യമില്ല. വീട്, ഭാര്യ, ഭർത്താവ്, ധനം, സുഖഭോഗ വസ്തുക്കൾ എന്ന് വേണ്ട ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ മേടിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതിലൊന്നുപോലും നിങ്ങൾക്ക് പിന്നെ താല്പര്യമില്ല. ശരിയാണോ എന്ന് ആലോചിച്ചു. ഇത് അപ്രാപ്തമായിരിക്കുമ്പോൾ വല്ലാത്ത താല്പര്യമാണ്. നിങ്ങൾ ഏതും നോക്കിയാൽ മതി, ഷോറൂമിൽ ഇരിക്കുമ്പോൾ ഒരു വസ്തു കണ്ടാൽ അത് മേടിക്കാൻ എന്തൊരു ത്വരയാണ്, എത്ര പണമാണ് മുടക്കുന്നത്, എത്ര പ്രാവശ്യം അവിടെ കിടിച്ചെന്ന് വില ചോദിക്കുന്നത്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനമൊക്കെ നോക്കിയാൽ മതി, താഴെ കിടപ്പുണ്ട് നേരം. അത് കണ്ടാൽ നിങ്ങൾ തന്നെ കുളിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. മറിച്ച് ആദ്യം ആ പ്രാപിക്കുന്ന ആദ്യ ദിവസം നിങ്ങൾ അതിനെ കുളിപ്പിക്കുന്ന കണ്ടാണ്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന പോലെ കുളിപ്പിക്കും. ശരിയല്ല, സ്വന്തമാണെന്ന ലൈസൻസ് വന്നാൽ താല്പര്യം തോന്നും. അതുവരെയുള്ള തള്ളലൊക്കെ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് നീയില്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ചേന പോലെയാണെന്നും ഒക്കെ മറ്റേ ഓട്ടോഗ്രാഫിൽ എഴുതി കണ്ടും ചിരിച്ചും കളിച്ചും ഒളിഞ്ഞു നോക്കിയും ഒക്കെ ഇതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെയും കാണണ്ട, ഇതിനെ നിന്നെയും കാണണ്ട. ശരിയല്ല, പിന്നെ കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ്. പണ്ട് കാണുമ്പോൾ ഒരുപാട് മനോഹര സ്വപ്നങ്ങളൊക്കെ പറഞ്ഞതാണ്, ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ദിവസത്തിൽ 4 നേരം അടിയാണ്, പിന്നെ ഇവൻ 12 മണി കഴിഞ്ഞ് വീട്ടിലെത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ദുർമുഖം ഒന്ന് കാണണ്ടല്ലോ എന്നോ, അതിന് പിന്നെ പ്രകൃതിയുടെ വഴി. ശരിയല്ല, ശരിയല്ല, മറ്റു വഴികളൊക്കെ തുടങ്ങും. ഇവളാണെങ്കിൽ വല്ല തത്രത്തിനും ഒക്കെ പോയി അവിടെയാണ് കൂടുതൽ. ഈ വൈദ്യാവേദിയെ ഇനി കാണണ്ടല്ലോ. ഇതിന് കാരണം ഇതാണ്, ഞാൻ നിങ്ങളുടെ കാര്യം തന്നെയല്ല പറഞ്ഞത്, എന്നാലും നിങ്ങളുടെ കാര്യം ഇല്ലെന്ന് പറയാൻ വയ്യ. അപ്പൊ പ്രാപ്തം അപ്രാപ്തം, ഒന്ന് പ്രാപിച്ചാൽ പ്രാപിക്കാത്തതിനെ ഓർത്തുള്ള വേവലാതിയാണ്. അപ്രാപ്തത്തിലാണ് മനുഷ്യന്റെ അസുഖം, അതാണ് ഈ ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തില് കേഴാനല്ലാതെ എപ്പോഴാ സമയം? വസ്ത്രമ്മേ കാഞ്ചനമ്മേ മേ മേ കുർവാണ കാലവൃഗോഹന്തി പുരുഷാജം എന്ന് ഭർത്തൃഹരിയോ മറ്റു പറയും. മേ മേ എന്ന് കരയുന്ന ആരാ? ആട്. ആരാ ആട്? ആരാണ്? വസ്ത്രം മേ കാഞ്ചനം മേ ഭർത്തൃഹരി കൊള്ളാം അല്ലേ? ഈ ആടാ കരയുന്നത്. വസ്ത്രം മേ കാഞ്ചനം മേ മേ മേ കുർവാണ ഇങ്ങനെ മേ മേ എന്ന് കരഞ്ഞോണ്ടിരിക്കുക. അതിനിടയില് കാലമാകുന്ന കടുവ ഈ പുരുഷനാകുന്ന ആടിനെ അങ്ങ് തിന്നു ഈ കരച്ചിലിനിടെ. അപ്പൊ ഈ കരച്ചിലായി ലോകം, അതാണ് ഇതിൽ കിടന്ന ഈ ലോകത്തിൽ കിടന്ന് കേണുവാണ് കരഞ്ഞ് കരഞ്ഞ്. എന്നെങ്കിലും കരച്ചിൽ തരുവോ? ഒട്ടേറെ പരിചയവനങ്ങളാണ് പ്രൗഢം പണ്ട്, ഗ്രാറ്റിവിറ്റി, ശമ്പളം, കിമ്പളം, പെൻഷൻ, ആ പെൻഷൻ തടഞ്ഞു വെച്ച പേപ്പറുകള് അല്ലേ, ഭാര്യ, പിള്ളേര്, ആശ്രമം, സന്യാസം എന്ന് വേണ്ട ഏത് ചെന്നാലും കരഞ്ഞില്ല. ഇപ്പൊ കൂടുതൽ കരയുന്ന ഞങ്ങൾ കാണുന്നില്ല. മൂന്ന് ദിവസമായി അല്ലെങ്കിൽ ഏഴ് ദിവസമായി. ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലത്തൊരു പണിക്ക് പോയാൽ ഏഴ് ദിവസം, ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഏഴ് ദിവസം താമസിച്ച് പഠിപ്പിക്കും. അവസാനം ദക്ഷിണ ഇത്രയാ ഇതിന്റെ കരച്ചില്ല, ഇതൊരു കരച്ചില്ല മതി. ഇതിനിടയിലോ അവര് കൊണ്ടുവിട്ട വണ്ടി ഒരു വൃത്തിയുള്ളതായിരുന്നു, സ്റ്റാൻഡേർഡിന് ചേർന്നിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കരച്ചിൽ ഞങ്ങൾക്ക് പോലും, ഞങ്ങൾ കരയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടെന്നാണ്. അവിടെ ഞങ്ങൾ കരയുന്നവരാണെന്ന് എടുത്ത് ചിരിക്കുകയൊന്നും വേണ്ട. കാരണം അപ്പം കോലെ കുത്തിവെച്ചാൽ കോലെ എലി തിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കാര്യം പറയാനില്ലെന്ന ദണ്ഡാപന്യായം. സർവസംഘ പരിത്യാഗികളുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവന്റെ കാര്യം പറയണോന്ന് ആലോചിച്ചോണം, അത്ര കഷ്ടമാണ്. അങ്ങനെ കേണുവാഴുകയാണ്. അപ്പൊ ഇതിൽ കിടന്ന ഇതിൽ, ഇത് എന്ന് പറയുന്ന ഈ ലോകത്തിൽ, ഇതം ജഗത്, ആ ജഗത്തിൽ കേണുവാണ് നാൾ കഴിഞ്ഞിടുന്നിനി, കേണുവാണ് ദിവസം കഴിയുകയാണ്. ആ എനിക്ക് ഇതിൽ പരം സദാ കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിഞ്ഞിടുന്ന, ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ഉള്ളവന്ന എനിക്ക്, എനിക്കെന്നല്ല അവിടെ പ്രയോഗം, എനിക്ക് പഴയ പ്രയോഗം. ഞാൻ പോയി, ഞാനവിടെ പോയി എന്ന് പറയുന്ന പോയി, ഇനി വന്നിനി പഴയ പ്രയോഗം ഇപ്പോഴും ഉണ്ട് വടക്കൻ കേരളത്തിൽ. തക്കില്ല, മനോരമ വായിച്ച് വായിച്ച് ഈ ഭാഷയിൽ നിന്നെങ്കില്ല. മറ്റേ പഴയ ഭാഷയുണ്ട് ചാരുവായ, പോയിനി വന്നിനി കീഞ്ഞു കീഞ്ഞു എന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഉണ്ടോ? ആ അവൻ കീഞ്ഞു എന്ന് പറയും. അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്, വളരെ ചാരുവായ പ്രയോഗങ്ങളാണ് ഭാഷയിലെ.
1: അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട്, എനിക്ക് എനിക്ക് ഈ ഉള്ളതന്നെ. നിനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം, ഇതിൽ കവിഞ്ഞ്, ഇതിനപ്പുറം എന്ത് സങ്കടം വരാൻ. ഈ ലോകത്തിൽ കിടന്ന് ഈ അനുഭവിച്ച ക്ലേശമൊക്കെ മതി. ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളുമായി വന്നു ചേർന്ന ഈ ക്ലേശ സഹസ്രങ്ങൾ മതി. ഞാൻ ഉണ്ടാക്കിയവയും ഈശ്വരൻ ഉണ്ടാക്കിയവയുമായ ഈ ക്ലേശങ്ങൾ മതി. അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ജീവസൃഷ്ടി വൈചിത്രം കൊണ്ട് വന്ന ക്ലേശങ്ങൾ വളരെ കൂടുതലാണ്. അത് അറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാവുള്ളൂ. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൾ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ, ഇതൊക്കെ ജീവസൃഷ്ടിയാണ്. എന്റെ വീട്, എന്റെ കൊട, ഇതെല്ലാം ജീവസൃഷ്ടിയാണ്. ഈശ്വര സൃഷ്ടിയിൽ അങ്ങനത്തെ ഭേദമൊന്നുമില്ല. ആ ജീവസൃഷ്ടിയിൽ വരുന്ന വൈചിത്രം കൊണ്ടുണ്ടാകുന്ന ദുഃഖം, ജീവസൃഷ്ടി പരമായ ദുഃഖം, അത് അറിവ് വരണം എങ്കിലേ പോവും. ഈശ്വര സൃഷ്ടിയിലും ദുഃഖമുണ്ട്. ചൂട്, തണുപ്പ്, അത് തിരിക്ഷ കൊണ്ടാണ്. അതിനൊരു വഴിയുള്ളൂ, ചൂട് വരുമ്പോ നല്ലപോലെ സഹിക്കാൻ പഠിക്കണം. എത്ര ചൂട് സഹിക്കുന്നോ അത്രയും തണുപ്പ് സഹിക്കാം. അതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യയിലെ തണുപ്പത്തേക്കൊക്കെ ചെന്നാല് അവിടെയുള്ള സ്വാമിമാരുടെ നങ്കയാകാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഉടനെ രജോയി പകയ്ക്കാൻ അവർ ശ്രമിക്കില്ല. അഴിച്ചം കളഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി. അപ്പൊ പോകുന്ന നമ്മൾ വിചാരിക്കും എങ്ങനെ ഇതിനകത്തൂടെ ഈ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്. ഉച്ച വഴിയേ അതിനെ സഹിച്ചു എന്ന് കാണുമ്പോൾ തണുപ്പ് മാറി. അവരുടെ കാലത്തൊന്നും ഐസ് ബൈറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഷൂ ഊരാതെ സോക്സ് അഴിക്കാതെ അങ്ങിരിക്കും, കുറെ കഴിയുമ്പോൾ മുറിച്ച് കളയേണ്ടി വരും അല്ലേ. തണുപ്പ് പ്രദേശങ്ങളിലെത്തിയാൽ അവരാണെങ്കിൽ ആത്മജ്ഞാനമാകുന്ന പീയൂഷം കഴിച്ച ചൂടാക്കുന്നത്, നമ്മളാണ് രണ്ടിൽ ആർജ് അടിച്ചിട്ടാണ്. ഹിമാലയത്തിന്റെ ഉച്ചയിലൊക്കെ രണ്ടിൽ ആർജ് അടിച്ചാലൊന്നും ഒന്നും ആവില്ല, കാരണം അത്രയും തണുപ്പാണ്. ഇവനെ മൂടി ചൂട് പിടിച്ചു വരുമ്പോഴേക്ക് ഈ സാധനം ആവിയായി പോകും, അത്രയും തണുപ്പാണ്. ആ തണുപ്പിനകത്താണ് ഇവര് നങ്കയായിട്ട് നടക്കുന്നത്. അതിന് കാരണം സഹിക്കുക, ഈശ്വര സൃഷ്ടമായവയെ സഹിക്കുക, ജീവസൃഷ്ടമായതിനെ അറിഞ്ഞ് ഉല്ലംഘിക്കുക, ഇതാതിന് വഴി. അത് രണ്ടും ചെയ്തില്ലെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ കേണുവാണ് കഴിയാം. അങ്ങനെ കേണുവാണ് എല്ലാ ഓർമ്മ, എല്ലാ ദുഃഖവും. ദുഃഖങ്ങൾ ഒട്ടേറെയാണ്, ജന്മദുഃഖം, ജരാദുഃഖം, ദുഃഖം, ദുഃഖം, പുനഃപുന. ഇതിന് ഓരോ അതിർത്തിയില്ല, ഒന്ന് മാറിയാൽ അടുത്തത് വരും. ഒരു ദുഃഖം പരിഹരിക്കാനാവും, അത് സഹിക്കാൻ പഠിച്ചാൽ എളുപ്പമുണ്ട്. മൂത്രത്തിൽ ഒരല്പം പഞ്ചസാരയുണ്ട്, അല്പം സഹിച്ചിട്ട് മര്യാദ കിരാലം ഭക്ഷണവും കഴിച്ചിരുന്നാൽ കുഴപ്പമില്ല. അതിന് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ കാല് പെരുക്കാൻ തുടങ്ങും. ഇപ്പൊ ഡയബറ്റിക്ക് ന്യൂറോപ്പതിയായി, കുറെ മരുന്നുകൂടെ കഴിച്ചു കഴിയുമ്പോൾ ഡയബറ്റിക്ക് നെഫ്രോപ്പതിയായി, കുറെ കഴിഞ്ഞ് അംഗവൈകല്യം ഒക്കെ വന്നിരിക്കും. ഇപ്പൊ പഴയത് സഹിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും, പ്രയോജനമില്ല. ഇതാണ് പഴയ ആളുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, ഒരു വേദന അല്പം പോലും സഹിക്കാൻ പറ്റില്ല, ചെറിയൊരു പനി സഹിക്കാൻ പറ്റില്ല. പനിക്ക് നാലുകൂടെ കഴിക്കും, കയ്യേ മുഴുവൻ നീരാവും. അന്ന് കഷ്ടിച്ച് സഹിക്കായിരുന്നു, ഇനിയിപ്പോ ഒട്ടും സഹിക്കാൻ പറ്റില്ല, നാലെണ്ണം കൂടെ കഴിക്കും. ചിക്കുൻ കുനിയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കുന്ന കാണാൻ ചെല്ലു കണ്ടിട്ടില്ല. നേരത്തെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു, ഒരു കഴിക്കേണ്ടായിരുന്നു. അയാൾ വന്ന് കയ്യിൽ എണ്ണയും പരത്തി തടവി തന്നപ്പോ ഇങ്ങനെ കയ്യിലും കൂടെ. അതുകൊണ്ട് എത്ര സഹിക്കുന്നുവോ അത്രയും ശക്തമാവും. അതാണ് ഈശ്വര സൃഷ്ടിയുടെ നില. എത്ര ജീവസൃഷ്ടി ഉണ്ടാക്കുന്നുവോ അത്രയും പതിക്കും. അതിന് ജീവസൃഷ്ടിയെ അറിയണം. അങ്ങനെയുള്ള ഈ ഉള്ളവന് നിനക്കിൽ ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ. ഇതൊക്കെ പോലെ ഈ പ്രപഞ്ച ജീവിതം മതി. ഇത് ധാരാളമാണ്.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Acharya Kadambire Smudichondu Brahma Sutra Sangra Bhashya Chaturtha Sutra Adinte Charcha Thudangiyanu. നമ്മുടെ മൂന്നാമത്തെ സൂത്രം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ശാസ്ത്രയോനിത്വാ, ശാസ്ത്രത്തിന്റെ കാരണം, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ, ശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്നത് എന്ന താല്പര്യം അതാണ് ബ്രഹ്മം എന്നിങ്ങനെ അത് രണ്ടു തരത്തിലതിന്റെ അർത്ഥം വിശദീകരിച്ച് അടുത്ത് വരുന്നത് സമന്വയാധികരണം എന്ന സൂത്രം. തത്വ സമന്വയാ എന്നാണ് നാലാമത്തെ സൂത്രം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിന്റെ അവസാനത്തെ സൂത്രമാണിത്. ചതുസൂത്രി എന്ന് പറയുന്നത് ഈ നാല് സൂത്രങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ചതുസൂത്രി എന്ന് പറയുന്നത്, അതിന്റെ അവസാനത്തെ സൂത്രം. ഈ സൂത്രത്തിനകത്ത് ഇതിന്റെ ചർച്ചയിൽ അദ്വൈത സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വിശദമാക്കുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. സമന്വയാ എന്നാണ്. അതിന് ഇവിടെ ഭാഷ്യത്തിൽ തന്നെ വിശദീകരിക്കും. ഇവിടെ വരുന്നത് അതിന്റെ ആ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് പൂർവപക്ഷത്തെ ഉപന്യസിക്കുകയാണ് ആദ്യം. ഇവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പോൾ ഭാട്ട മീമാംസകർ. നേരത്തെ വേണമെങ്കിൽ മീമാംസകരിൽ രണ്ടുപേരുണ്ട്. പൂർവമീമാംസകരിൽ പ്രാഭാകര മീമാംസകരും ഭാട്ട മീമാംസകരും. പ്രഭാകര ഗുരുവിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രഭാകര മീമാംസകര്. മാർല ഭട്ടന്റെ അനുയായികളാണ് ഭാട്ട മീമാംസകര്. ഇവിടെ പൂർവപക്ഷികളായി വരുന്നത് ഭാട്ട മീമാംസകരാണ്. അദ്വൈതത്തിന് അവർ അംഗീകരിക്കുന്നില്ല, ബ്രഹ്മത്തെ കൂടി അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം അസത് എന്നാണ് ഭട്ടന്റെ അഭിപ്രായം, മാർല ഭട്ടന്റെ. അപ്പൊ ജൈമിനി മീമാംസ അതിന്റെ വ്യാഖ്യാതാവാണ് മാർലഭട്ടൻ. അവരുടെ അഭിപ്രായമാണ് ആദ്യം ഇവിടെ പറയുന്നത്. അതിന് വിശദിക്കുന്നു. കാരണം വേദാർത്ഥ വിചാരമാണ് പൂർവമീമാംസയിലും വേദത്തിന്റെ താല്പര്യം അതാണ് ഉത്തരമീമാംസയിലും വിഷയം. സ്വാഭാവികമായിട്ടും വേദ താല്പര്യത്തെ പൂർവമീമാംസയിലെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതും ഉത്തരമീമാംസയിലെ കണ്ടെത്തലുമായിട്ട് വിരോധമുണ്ടോ, അതോ രണ്ടും ഒന്ന് തന്നെയാണോ, ഈ തരത്തിലുള്ള ചിന്ത ആവശ്യമാണ്. എന്നാലും വേദത്തിന്റെ ശരിയായ താല്പര്യം മനസ്സിലാക്കും. അതുകൊണ്ടിവിടെ പൂർവമീമാംസകരുടെ ആശയങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് സമാനം പറഞ്ഞു. ആ ചോദ്യങ്ങൾക്കാണ് ഇവിടെ സമാനം പറഞ്ഞ് അദ്വൈത സിദ്ധാന്തത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. കഥം പുന ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം ഉച്ചരി. ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം, ബ്രഹ്മം ഇനി ശാസ്ത്രം പ്രമാണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂത്രത്തിൽ. ശാസ്ത്രമാണ് അതിന് പ്രമാണം. ശാസ്ത്രം യുവനിഹി പ്രമാണം അസ്യ എന്ന് വ്യാഖ്യാനം. ശാസ്ത്രമാണ് ഇതിന് പ്രമാണം എന്ന് പറഞ്ഞു ആക്ഷേപിക്കുകയാണ്. കഥം ഉച്ചതി ആക്ഷേപാർത്ഥത്തിലാണ് കഥം. അതെങ്ങനെ ശരിയാവും? ബ്രഹ്മത്തിന് എങ്ങനെ ശാസ്ത്രം പ്രമാണമാകും? കാരണം കുമാരലഭട്ടന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മം അസത്തൊന്നില്ല. പിന്നെ എങ്ങനെ അത് ശരിയാകും എന്നാണ്. എന്തുകൊണ്ട് അനുപൂർവ മീമാംസയിൽ നിന്നുള്ള ഒരു സൂത്രത്തിന് തന്നെ ഇവിടെ കാണിക്കുകയാണ്. യാവത ആമ്നായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതദർത്ഥാന ഇതി ക്രിയാപരത്വം ശാസ്ത്രത്തെ പ്രദർശിതം. ഇത് ജൈമിനീയ സൂത്രമാണ്. ജൈമിനീയ സൂത്രത്തിൽ തന്നെ ഇത് അതല പൂർവപക്ഷ സൂത്രമാണ്. ജൈമിനി സൂത്രങ്ങളിലും പൂർവപക്ഷം സിദ്ധാന്തം ഈ തരത്തിലാണ് ഒരു വിഷയം പ്രതിപാദനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ആമനായസ് ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതദർത്ഥാന. അത് കഴിഞ്ഞ് ഇതിന് സമാധാനമായിട്ട് വരുന്ന സൂത്രം ഇവിടെ തന്നെ അർത്ഥം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിധിനാത്തു ഏകവാക്യത്വ സ്തുത്യർത്ഥ എന്ന വിധിനാസ്യു. ഇത് പൂർവമീമാംസയുടെ സിദ്ധാന്ത സൂത്രം. ഈ പൂർവപക്ഷ സൂത്രം സിദ്ധാന്ത സൂത്രം ഈ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതിനെയും രീതി അതേ രീതി തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിലും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആമ്നായസ്യ വേദസ്യ വേദം ക്രിയാർത്ഥത്വം, അതായത് ക്രിയയ്ക്ക് വേണ്ടിയാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അത് ഈ പറയുന്ന പോലെ. അതുകൊണ്ട് ആനർത്ഥയ്ക്കും ആ തദർത്ഥാണ് അക്രിയാർത്ഥാണ്. ക്രിയക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗമെല്ലാം അനർത്ഥകമാണ് എന്നാണ്. വേദത്തെ ക്രിയയെ ബോധിപ്പിക്കാത്ത വേദഭാഗം ഉണ്ടെങ്കിൽ അത് അനർത്ഥകമാണ് എന്നാണ്. അതായത് പൂർവമീമാംസകർ വേദത്തെ അഞ്ചായിട്ട് വിഭജിക്കുന്നുണ്ട്. വിധി, നിഷേധം, മന്ത്രം, നാമധേയം, അർത്ഥവാദം എന്നിങ്ങനെ വേദത്തിന് അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ വിഭജിക്കുന്നു. എന്നിട്ടാണ് വേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വിധി, സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം. ഇതിന വിധിയം. നിഷേധം അതുപോലെയുണ്ട്, മാ ഹിംസ്യൂതാനി ഒന്നിനെ ഹിംസിക്കരുത്, നിഷേധമാണ്. മന്ത്രം എന്ന് പറയുന്നത് അവരോ പ്രയോഗ സമവേദ അർത്ഥസ്മാരകവും മന്ത്ര ക്രിയ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് മന്ത്രം. അതിന് മന്ത്രം എന്ന് പറയും. ഇവിടെ ഇനി ഉദാഹരണമായിട്ട് പറയും, ഇഷിത്വ എന്ന് തുടങ്ങുന്ന ഭാഗം, പലാശം അതിന്റെ ശാഖയെ ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് അത്. അതിലൂടെ പലാശത്തിന്റെ ശാഖ അത് യജ്ഞത്തിന്റെ ഒരു വസ്തുവായി ബോധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിയയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ അതിന് മന്ത്രങ്ങൾ എന്ന് പറയും. അതാണ് ക്രിയ പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങൾ എന്ന് പറയും. നാമധേയം എന്ന് പറയും, ഉദ്ഭിത വിജേത. ഉദ്ഭിത എന്ന് പറഞ്ഞൊരു യാഗത്തിന്റെ പേരാണ്. അപ്പൊ യാഗത്തിന്റെ ആ പേരിനെ ബോധിപ്പിക്കുന്നത് നാമധേയം. ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു യാഗ നാമധേയത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു നാമധേയമാണ് യാഗത്തിന്റെ പേരാണ്. അർത്ഥവാദം, കർമ്മത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, നിന്ദ്യമായതിനെ നിന്ദിക്കുക, പ്രശസ്തമായതിനെ സ്തുതിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാക്യങ്ങളെ അർത്ഥവാദങ്ങൾ എന്ന് പറയും. പ്രാശസ്ത്യ നിന്ദ അന്യതര ബോധം, പ്രാശസ്ത്യം അതിന്റെ മഹത്വം അതിനെ ബോധിപ്പിക്കുന്നു. യാഗത്തിന്റെയും മറ്റും വിധിച്ച കർമ്മങ്ങളുടെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നു. നിഷിദ്ധമായ കർമ്മങ്ങളുടെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങൾ അതിനെ അർത്ഥവാദങ്ങൾ എന്ന് പറയും. ഇങ്ങനെ ഈ അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഇവിടെ പറയുന്നത് ക്രിയയെ ബോധിപ്പിക്കാത്ത അല്ലെങ്കിൽ ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങളെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ അതെല്ലാം അപ്രമാണമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദത്തിന് ദോഷം വരും. കാരണം സ്വാധ്യായോ അധീതവ്യ എന്ന വിധി അനുസരിച്ച് സ്വസ്തു ശാഖ അതാത് ശാഖകൾ ഓരോരുത്തരും അധ്യയനം ചെയ്തു കൊള്ളണമെന്നാണ്. അപ്പൊ വേദത്തിൽ ഒരു പദം പോലും അനർത്ഥകമായി വരാൻ പാടില്ല. ക്രിയയെ ബോധിപ്പിക്കാത്ത ഭാഗങ്ങൾ അനർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു ഭാഗം അനർത്ഥം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതിനി സമാനം പറയും. ക്രിയയെ ബോധിപ്പിക്കാത്തതും സാർത്ഥകമാണെന്നുള്ളതിനി സമാനം പറയും. ഇവിടെ ഇപ്പൊ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ക്രിയയെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആ വേദഭാഗം അനർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവമീമാംസകർ എന്ത് ചെയ്യുന്നു? ഇത് ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. വേദത്തിന് ക്രിയാപരം അത് ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവൃത്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കാനാണ്. അതാണ് വേദത്തിന്റെ മുഴുവൻ വേദത്തിന്റെയും ഉദ്ദേശം. അതാണ് അത് ലക്ഷ്യമാക്കുന്ന, അതാണ് അതിന്റെ ഉദ്ദേശ്യം, അതാണ് എന്നിങ്ങനെ ശാസ്ത്രം ക്രിയാപരമാണെന്ന് നമ്മുടെ പൂർവമീമാംസയെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിപ്പോ ഇവിടെ എന്താണ് അതിന്റെ വിഷയം, അതാണ് അടുത്ത് പറയുന്നത്. അതോ വേദാന്താനാം അനർത്ഥക്യം. അതുകൊണ്ട് ഈ വേദാന്ത ഭാഗം അനർത്ഥകമാണ്, അതായത് ഉപനിഷത്തുകളെല്ലാം അനർത്ഥകമാണ്. അത് ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, യാഗാദികളെ ബോധിപ്പിക്കുന്നില്ല, യാഗാദി ചെയ്യാൻ പറയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അക്രിയാർത്ഥത്വം, ഇത് ക്രിയയ്ക്ക് വേണ്ടിയുള്ളതാണ്, എങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്. അക്രിയാർത്ഥമാണ്, ക്രിയയെ ഇത് ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ല, ഇനി ഇതിനെ സാർത്ഥകമാക്കണമെങ്കിലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വായം പറയുന്നു. ഇത് ക്രിയയെ ബോധിപ്പിക്കാത്ത കൊണ്ട് ഈ ഉപനിഷത്തിന് അനർത്ഥകമായി സ്വീകരിക്കണം. അല്ല, ഇതിനെ ഇനി സാർത്ഥകമാകണമെങ്കിൽ വേദം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതിനെ സാർത്ഥകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേനവ ക്രിയാവിധി ശേഷം, ഇതിനെ ക്രിയാവിധികളുടെ ശേഷമായി അംഗമായി സ്വീകരിക്കാം എന്നാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുണ്ട്, ആ ക്രിയാവിധിയുടെ അംഗമായിട്ട് ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപനിഷത്തിനെ സ്വീകരിക്കാം എന്നാണ്. എങ്ങനെ? കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേന, യാഗം ചെയ്യുന്നതിന് കർത്താവ് അതായി ചെയ്യുന്നതിന് ആവശ്യമാണ്, ദേവത ആവശ്യമാണ്. ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ് യാഗം, ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുക, അതിനാണ് യാഗം എന്ന് പറയുന്നത്. ഒരു ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ പ്രക്ഷേപിക്കും, ഭവിസിന് ഹോമാഗ്നിയും, അപ്പൊ അത് യാഗമായി. അപ്പൊ അതിനൊരു ചെയ്യുന്ന ഒരാൾ വേണം, കർത്താവ്, ഒരു ദേവത വേണം, ഉദ്ദേശ്യമായിട്ടുള്ളൊരു ദേവത വേണം. അങ്ങനെയുള്ള കർത്താവിനെ ദേവതയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് വാക്യങ്ങളും. അതായത് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വം, അത് ജീവനെ ബോധിപ്പിക്കുന്നു. അപ്പോ മീമാംസകർ പറയുന്നത് എന്താണ്? ജീവനെ ബോധിപ്പിക്കുന്ന പദങ്ങളെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. തത് എന്ന് പറയുന്നത് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി, അഹം എന്ന് പറയുന്നത് ജീവനെ ബോധിപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മ എന്ന് പറയുന്നതുകൊണ്ട് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ നമ്മൾ പറയുന്ന തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മമൊന്നുമല്ല, ദേവതയാണ്. അപ്പൊ ഇങ്ങനെ എവിടെയെല്ലാം ജീവവാചക ശബ്ദങ്ങളുണ്ടോ അതെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുന്നു, യാഗ കർത്താവിന്. എവിടെയെല്ലാം അതിൽ നിന്ന് ഭിന്നമായ ശബ്ദങ്ങളുണ്ടോ, ബ്രഹ്മ ബോധക ശബ്ദങ്ങളുണ്ടോ, അതെല്ലാം യാഗത്തിന്റെ ദേവതയെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് യാഗവിധികളുടെ അംഗമാണ്, അതിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ഇതിനകത്ത് പ്രാമാണികമായി സ്വീകരിക്കാം. ഇതെല്ലാം അർത്ഥവത്താവും എന്നാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്തെ, കർത്താവ് ദേവത തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നതിലൂടെ, ദേവതാദി എന്നുവെച്ച ദേവതാദിന്റെ ഗുണങ്ങൾ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ക്രിയാവിധി ശേഷത്വം, ക്രിയാവിധിയുടെ അംഗമാണ്. അല്ലെങ്കിൽ വേറെ ഒന്ന് പറയേണ്ടതാണ്, ഉപാസനാദി ക്രിയാന്തര വിധാനാർത്ഥത്വം വേറെ തരത്തിലും സ്വീകരിക്കും. ഉപാസന വിധിക്കുന്നുണ്ട്, പല പ്രകാരത്തിലുള്ള ഉപാസനകൾ പറയുന്നു. മനോ ബ്രഹ്മേത്യുപാസീത, മനസ്സിന് ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. വാചം ധേനു ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക. ഇങ്ങനെ ധാരാളം ഉപാസനകൾ, ധ്യാനം, ആ രീതിയിൽ ധ്യാനിക്കാൻ വേണ്ടി ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം, മാനസികമായ ഒരു ക്രിയ, അതാണ് ഉപാസന. ഉപാസനാദി ക്രിയ എന്ന് പറയുന്നത് ഉപാസന പോലെയുള്ള ക്രിയകൾ, മാനസിക ക്രിയകൾ, അതാണ്. അതായത് തത്വജ്ഞാനം അല്ലാന്നർത്ഥം. അതിന്റെ വ്യത്യാസം ഇനി പറയും. ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന് ഈ അധികരണത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും. ഉപാസന എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്, തത്വജ്ഞാനം അതുപോലെ അല്ല. അത് മാനസിക വൃത്തിയാണെങ്കിലും മാനസിക ക്രിയയല്ല എന്ന് വിശദീകരിക്കും. ധ്യാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതുകൂടെ വിശദീകരിക്കും. ഉപാസന പലതരത്തിലുള്ള സാന്ദോഗ്യ ഉപനിഷത്തിന്റെ ആദ്യഭാവം നോക്കുക, അതിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയും, അതിന്റെ ഫലങ്ങളും പറയും. ഇന്ന ഉപാസന ചെയ്താൽ ഇന്നതാണ് ഫലം, ഈ തരത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കാൻ പറയുന്നതാണ് ഉപാസന, ചുരുക്കത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ്. ഇതാണ് മീമാംസയുടെ അഭിപ്രായം. അല്ലാതെ ഒരിക്കലും പരമാത്മ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവം. പരിനിഷ്ഠിതം നിശ്ചയരൂപേണ സിദ്ധമായ പരിനിഷ്ഠിതമായ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുകയല്ല ഉപനിഷത്തിന്റെ ഉദ്ദേശം. പരിനിഷ്ഠിതമായ വസ്തു എന്ന് വെച്ചാൽ സിദ്ധമായ ഒരു വസ്തു, ഉള്ളതായ ഒരു വസ്തു, സംശയരഹിതമായ ഒരു വസ്തു. ആ വസ്തുവിനെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നില്ല, വേദാന്തം പ്രതിപാദിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന. സിദ്ധമായ വസ്തു പ്രത്യക്ഷാദികൾക്ക് വിഷയമാണ്. വേദത്തെ കുറിച്ച് തന്നെ പറയുന്ന എന്താണ്? അജ്ഞാതാർത്ഥജ്ഞാപകമാണ്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് അനുവാദകമാകത്തേ. അറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അറിഞ്ഞതിനെ ഏറ്റുപറയുന്നു എന്നേ പറയാൻ പറ്റും. വേദം അങ്ങനെയല്ല ചെയ്യുന്നത്. അജ്ഞാതമായ വിഷയങ്ങൾ ബോധിപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരു പ്രമാണത്തിലൂടെയും പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെയൊന്നും അതിനെ അറിയാൻ കഴിയുന്നില്ല. വേദത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. യാഗം, അതിന്റെ വിധാനങ്ങൾ, അതിന്റെ ഫലം, അതിന്റെ കർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു പ്രമാണത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് അജ്ഞാതമാണ്. അജ്ഞാതമായ വിഷയത്തെ ബോധിപ്പിക്കുന്നു, അതാണ് വേദത്തിന്റെ പ്രത്യേകത. അപ്പോൾ സിദ്ധമായ, നമുക്കെല്ലാം പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ വേദം ബോധിപ്പിക്കത്തില്ല. എന്നാൽ അതിനെ അങ്ങനെ ബോധിപ്പിച്ചാൽ അവിടെ വേദലക്ഷണം സമന്വയിക്കുന്നില്ല, അത് പ്രമാണമാകത്തില്ല. മറിച്ച് അത് കേവലം അനുവാദകമാണ്, ഏറ്റുപറയുന്ന ഒന്നായി തീരും എന്നർത്ഥം. നമ്മുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു. ഇത് പുസ്തകമാണെന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സിദ്ധമായ ഒരു വസ്തുവാണ്. നമുക്ക് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. അതിനെ വേദം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അജ്ഞാതാർത്ഥ ജ്ഞാപകമാകത്തില്ല. അതുകൊണ്ട് പറയുന്ന എന്താണോ, നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദന സംഭവതി. വേദത്തിൽ ഒരിക്കലും അങ്ങനെ സിദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്നത് സിദ്ധമായ ഒന്നാണ്. അതിനെ വേദം പരിനിഷ്ഠിതമായ വസ്തുവാണ്. അതിനെ വേദം ഒരിക്കലും പ്രതിപാദിക്കത്തില്ല. സിദ്ധമായ ഒരു വസ്തു മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാവുന്നതാണ്. മറിച്ച് എന്താണ്? സാധ്യമായതിനെ വേദം ബോധിപ്പിക്കത്തുള്ളൂ. യാഗം സാധ്യമാണ്, പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ വേദം ബോധിപ്പിക്കത്തുള്ളൂ എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വ പരിനിഷ്ഠിത വസ്തുന. സിദ്ധമായ വസ്തു, ഇവിടെ നേരത്തെ തന്നെ ഉള്ള വസ്തു, നമ്മൾ പ്രയത്നത്തിലൂടെ സാധ്യം ക്രിയാസാധ്യമല്ലാതിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അത് പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്. പ്രത്യക്ഷമായി അതിനെ അറിയാൻ കഴിയും. സത്പ്രതിപാദനീച്ച ഹേയ ഉപാധേയരഹിതേ പുരുഷാർത്ഥ അഭാവ. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ പ്രതിപാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. ഹേയവും ഉപാധേയവും നിന്നും ഭിന്നമാണ്. ഹേയ ഉപാധേയരഹിതം എന്നുവെച്ചാൽ ഹേയ ഉപാധേയ ഭിന്നമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും ഹേയം ഉപേക്ഷിക്കേണ്ടതോ ഉപാധേയം സ്വീകരിക്കേണ്ടതോ അല്ല. അതേസമയം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന എന്താണ്? അത് ഹേയമോ ഉപാധേയമോ ആയിരിക്കും. യാഗം ഉപാധേയമാണ്, സുരാപാനം ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. മദ്യപാനം, സുരാപാനം അത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. യാഗം അത് ഉപാധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് വേദത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇന്നത് ഹേയമാണ്, ഇന്നത് ഉപാധേയമാണ്. അതിൽ നിന്നും ഭിന്നമാണ് ബ്രഹ്മം. അതിന് ഹേയവും ഉപാധേയരഹിതമായ ഒന്ന് അതൊരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. യാഗം എന്ന് പറയുന്ന ഉപാധേയമാണ്, അതിലൂടെ പുരുഷാർത്ഥം പ്രാപ്തി ഉണ്ടാവുന്നു, സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നു. സുരാപാനം എന്ന് പറയുന്നത് ഹേയമാണ്, അതിലൂടെ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പൊ അതും ക്രമേണ പുരുഷാർത്ഥത്തിന് സാധകമാണ്, അനർത്ഥത്തെ ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പൊ ഹേയവും ഉപാധേയവും അല്ലാത്ത, എടുക്കാനോ തള്ളാനോ കഴിയാത്ത ഒരു വസ്തുവിനെ വസ്തു ഒരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ പുരുഷൈ അർത്ഥരേ, പുരുഷന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത്, പ്രാർത്ഥിക്കപ്പെടുന്നത് നേടാൻ വേണ്ടി പുരുഷൻ ജീവന്മാരെ ശ്രമിക്കുന്നതേ ആകത്തുള്ളൂ പുരുഷാർത്ഥം. അങ്ങനെ ശ്രമിച്ച് നേടിയെടുക്കുന്നതേ പുരുഷാർത്ഥമാകത്തുള്ളൂ എന്നാണ് പൂർവമീമാംസകരുടെ മതം. അതുകൊണ്ട് എന്താണ്? ഈ വേദത്തിൽ ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നില്ല എന്നാണ്. വേദത്തിലൂടെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത ഏവാസോ അരോദി ദിജീവമാദീന ആലർത്ഥ്യം മാ ഭോ ഇനി പൂർവമീമാംസയുടെ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. വിധിനാതു ഏകവാക്യത്വ സ്തുത്യർത്ഥേന വിധീനാം സ്ഥിതു ഇതി സ്ഥാപകത്വേന അർത്ഥവത്വം ഉക്തം. ക്രിയാപരങ്ങളല്ലാതെയുള്ള വാക്യങ്ങളൊന്നും എന്താണ് അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ സിദ്ധമായ സത്യവസ്തുവായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥമായി തീരുമല്ലോ. അതുകൊണ്ട് പൂർവമീമാംസകർ തന്നെ സമാനം പറയുന്നു, അർത്ഥവാദവാക്യങ്ങളെല്ലാം വിധിവാക്യങ്ങളുടെ സ്ഥാപകങ്ങളായിട്ട്, അതായത് വിധിവാക്യങ്ങളെ വിധിയെ സ്തുതിക്കുന്നതായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അംഗമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയും സാർത്ഥകമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വായു വൈ ക്ഷേപിഷ്ഠ ദേവത, ഒരു അർത്ഥവാദ വാക്യമാണ്. വായു ശീഘ്രഗാമിയായ ദേവതയാണ് എന്നൊരു വാക്യം. വായുദേവത ശീഘ്രഗാമിയാണ്, വായു വൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത്. വായു ശീഘ്രഗാമിയാണ് ദേവത, ശീഘ്രഗാമിയായ ദേവതയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷാർത്ഥമൊന്നും നേടാനില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, വായുദേവത വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയും അവിടെ പറയുന്നുള്ളൂ, വായുവൈ ക്ഷേപിഷ്ഠ ദേവത, വായുദേവത ശീഘ്രഗാമിയാണ്. അപ്പൊ ഇത്രയും ഇതിന് അർത്ഥവാദ വാക്യം എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫലത്തെ കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഈ വാക്യത്തിലൂടെ പിന്നെ എന്ത് ധരിക്കണം? അതിനെ കുറിച്ച് മീമാംസകർ ചിന്തിച്ചപ്പോ വേറൊരു വാക്യം അവർ കണ്ടെത്തി, വായവ്യം ഛേദം ആനധേത, ഒരു വാക്യം. അതായത് വായു ദേവതയെ ഉദ്ദേശിച്ച് ഛേദം, ഛേദ നിറത്തിലുള്ള മൃഗത്തെ ആലഖനം ചെയ്യണം. ആലഖനം ചെയ്യുക എന്ന് വെച്ചാൽ ഹിംസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവെ മീമാംസരെടുക്കുന്നത്. ഹിംസ വേദത്തിൽ ഹിംസയെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ആലഖനം എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുക എന്ന് മറ്റുള്ള അർത്ഥം എടുക്കുന്നു. പക്ഷെ നടന്നുകൊണ്ടിരുന്ന ഹിംസയാണ്. അപ്പോ ഛേദ വെളുത്ത നിറമുള്ള ആടിനെ ഹിംസിക്കാനാണ് പറയുന്നത്, വായുദേവതയെ ഉദ്ദേശിച്ച് എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ അവര് താരതമ്യപ്പെടുത്തി നോക്കുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെയും നമ്മളെ ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. വായുവ്യം ഛേദം ആടദേവത, വായുവേ ക്ഷേപിഷ്ഠ ദേവത എന്നുള്ളത്. അപ്പൊ വായുദേവത ഉദ്ദേശിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ എളുപ്പത്തിൽ ഉണ്ടാകും. ഇത് രണ്ടിന്റെയും കൂടെ താല്പര്യമാണ്. കാരണം ശീഘ്രഗാമിയായ ദേവത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശീഘ്രമായി ഫലപ്രദാനം ചെയ്യുന്ന ദേവതയെന്നാണ്, ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഫലത്തെ കൊടുക്കുന്ന ദേവതയെന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ബന്ധത്തെ അങ്ങനെ പൂർവമീമാംസകർ കണ്ടുപിടിച്ചു. വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം നടത്തി കഴിഞ്ഞാൽ ആ യാഗം ചെയ്യുന്ന യാഗകർത്താവിന് യജമാനന് വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുമെന്നാണ്. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ യാഗത്തെ സ്തുതിക്കുകയാണ്. ആ യാഗം അത്രയും മഹത്തായ യാഗമാണ്, ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫലം കിട്ടും. ഇപ്പൊ വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്ന ആ അർത്ഥവാദ വാക്യം വായുദേവതയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഏകവാക്യം, അതായത് രണ്ടും കൂടി ചേർന്നിട്ട് വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഏകവാക്യത്വം എന്ന് പറയും. വാക്യ ഏകവാക്യത്വം, പദ ഏകവാക്യത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മീമാംസയുടെ ചർച്ചയ്ക്ക് വരും. അപ്പൊ ഇവിടെ വരുന്ന ഈ വിധിവാക്യവും ഈ അർത്ഥവാദ വാക്യവും രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വിശാലമായ ഒരു അർത്ഥത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് വിധിവാക്യങ്ങളുമായി ഏകവാക്യമായിട്ട് അർത്ഥവാദങ്ങൾ വിധിവാക്യത്തിന്റെ അംഗമാകുന്നു എന്നാണ്, അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും സാർത്ഥകമാണ് എന്നുള്ളതാണ് പൂർവമീമാംസകരുടെ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ ഉദാഹരണം പറയുന്നത് സ്വരോദി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേദവാക്യമാണ്. സ്വരോദീത് യഥാരോദീത് രുദ്രത്വം, ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന എന്താണോ, ഇതൊരു അർത്ഥവാദ വാക്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത്, അതായത് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത് സ്തുതിപരമായ വാക്യമാണെങ്കിൽ വേറൊരു വാക്യമുണ്ടെന്നാണ്, ബർഹിഷി രജതം ന ദേയം എന്ന് പറയും. യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുതെന്നാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അതിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വാക്യം വരുന്നത്. സോ അരോദീസ് യഥരോദീസ് സദ്രുദ്രസ്യ രുദ്രത്വം എന്ന് പറയുന്ന വാക്യം.
5: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
3: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
6: അതിൽ ഉള്ള സംസാരിത്തു എന്താണ് അത് പറയുന്നു? സോ അഭിഭേദ് തസ്മാദേകാകി ബിഭേദി സഹായമിച്ഛം ചക്രേ യത്മദന്യം നാസ്തി തസ്മാന് ബിഭേമീരി തദേവാസ്യ ഭയം ബീജായ തസ്മാദ്യഭേഷ്യൻ ദ്വിതീയദ്വൈ ഭയം ഭവതീതി. ഇത് പറയുന്നു സ്വാഭിഭേദ സ പ്രജാപതിയോയും പ്രഥമശരീരീകൃഷ്ണ ഇത് വ്യക്തത സ്വാഭിഭേദീതവാൻ അസ്മദാരി ഇവ നമ്മെപ്പോലെ തന്നെ ഭയന്നു പ്രജാപതിയും ആ പ്രഥമ ശരീരി സവൈ ശരീരി പ്രഥമ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രജാപതി ഭയന്നു അസ്മദയം പുരുഷവിധ ശരീര കരണവാൻ ആത്മനാശ വിപരീത ദർശനവത്വാ അഭിഭേദ് തസ്മാ തത്സാമാന്യ ദദ്ദിത്യേകാഗിഭിഭേദി. പറയുന്നു ഇന്നും മനുഷ്യൻ ഒറ്റയ്ക്കാകുമ്പോൾ ഭയക്കുന്നു, മറ്റാരും അടുത്തില്ലാതിരുന്നു കഴിഞ്ഞാൽ ഏകാന്തതയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഭയക്കുന്നു. എന്തുകൊണ്ട്? പറയുന്നു ഈ പ്രജാപതി ഭയന്നത് കൊണ്ടാണ്. പ്രജാപതിയും പുരുഷവിധ പുരുഷരൂപത്തിലായിരുന്നു, എന്താണ് ശരീരമുണ്ടായിരുന്നു, കർണമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ താൻ നശിച്ചു പോകുമോ, ഇതാണ് ഭയത്തിന്റെ മൂലകാരണം. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ന്യൂനത നാശം നഷ്ടം ഇത് സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഭയത്തിന് കാരണമായിരിക്കുന്നത്. അങ്ങനെ ഭയന്നു, താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഏകാഗിയായി, അതുകൊണ്ട് ഭയന്നു. അതുകൊണ്ടാണ് ഇന്നും ഏകാഗികൾ ഭയക്കുന്നത്. അസ്മാദാധിപദേവ ഭയേതു വിരിദർശന അഫനോദ കാരണം യഥാഭൂതാത്മദർശനം സ്വയം പ്രജാപതി ഈക്ഷണം ചക്രയെ. അത് മാത്രമല്ല, എന്താണ് ഭയഹേതു കാരണമായിരിക്കുന്ന വിപരീത ദർശനമാണ് അതിനെ ഇല്ലാതാക്കുന്ന ശരിയായിട്ടുള്ള ആത്മദർശനം അത് ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ താൻ ആരാണ്? കോഹം. കോഹം എന്നുള്ള ചോദ്യം നേരത്തെ പറഞ്ഞു, പ്രജാപതി ഒരു ശരീരത്തോടുകൂടിയവനാണ്, അതുകൊണ്ട് തന്നെ കൂടി ചോദിച്ചു. എന്നാലും ആ ചോദ്യം എത്തിച്ചേരുന്ന ഇവിടെ ഇവിടെ പറയുന്നു ആത്മ അന്വേഷണത്തിലാണ്, യഥാഭൂത ആത്മദർശനത്തിലാണ് അത് എത്തിച്ചേരുന്നത്. യഥാഭൂത ആത്മദർശനം സ്വയം പ്രജാപതി ഈക്ഷണം ചക്രി. പ്രജാപതി ഈക്ഷിച്ചു എന്ന് പറയുന്ന ഇതാണ്, കോഹം എന്ന് ചിന്തിച്ചതാണ്, അതാണ് ഈക്ഷ എന്ന് പറയുന്നത്. താൻ ആരാണ് എന്ന് ചിന്തിച്ചാൽ തന്റെ തത്വത്തിൽ എത്തിച്ചേരുമല്ലോ. കൃത്വാൻ ഹസ്മാ കഥമിത്യസ്മാത്മത്വാത്മവ്യതിരേഖേണ വസ്തുതരം പ്രതിദ്വന്ദി ഭൂതം നാസ്തി തസ്മിൻ ആത്മജ്ഞാനഹിത്വഭാവേ കസ്മാന്നും ഭേദി. പറയുന്നു ഇവിടെ താനില്ല, മറ്റൊന്നുമില്ല, താനും എങ്ങനെ ആത്മസ്വരൂപനായ താൻ തന്നെ അന്യം ഒന്നുമില്ലാതിരിക്കും, പിന്നെ താൻ എന്തിനാ ഭയക്കണം? അടുത്ത് പറയും ദ്വിതീയാദ്വൈ ഭയം ഭൂതി, രണ്ട് ഉണ്ട് എന്നുള്ള തോന്നലാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ രണ്ടാമതൊന്നുമില്ല താൻ മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനു ഭയക്കണം? തദൈവ യഥാഭൂത ആത്മദർശനേന ഏവ ദർശനാദേവ അസ്യ പ്രജാപതി ഭയം ബിയായ വിസ്പഷ്ടഭഗതവാ. അങ്ങനെ സ്വസ്വരൂപത്തെ ധരിച്ചു കഴിഞ്ഞാൽ ഏകാഗിയാണെങ്കിലും ഭയക്കുന്നില്ല. എന്താണ്? താൻ സർവാത്മാവായ ആത്മസ്വരൂപമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഏകാന്തത്തിനും ഭയം വരുന്നില്ല, അല്ലെങ്കിൽ ഏകാന്തത്തിൽ ഭയം വരും. തസ്യ പ്രജാപതിർ ഭയം തത് കേവല അവിദ്യാനിമിത്തമേവ പരമാർത്ഥദർശനേന അനുപന്നം. ഇവിടെ എന്താണ്? ഈ ഭയം ഏകാന്തതയിലിരിക്കുമ്പോൾ സർവർക്കും വരുന്ന ഭയം. ആ ഭയം എന്തുകൊണ്ടങ്ങനെ വരുന്നു? കേവല അവിദ്യാനിമിത്തമേവ, അത് തന്നെയാണ് പ്രജാപതിക്കും വന്നത്. പരമാർത്ഥ ദർശനം പരമാർത്ഥ സാക്ഷാത്കാരത്തിൽ ശരിയല്ല. പരമാർത്ഥ നിരൂപണായ ഭയം അനുപന്നമേവിപ്രായം. എന്തിനാ ഭയക്കേണ്ടത്? എന്തിനവൻ ഭയന്നു? പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയക്കുന്നില്ല, ഭയം യുക്തമല്ല. യസ്മാ ദ്വിതീയ വസ്തുന്തരാദ്വീ ഭയം ഭൂതി, രണ്ടാമതെന്നുള്ളതെന്ന് തോന്നിയാൽ ഭയം വരും. താൻ സർവാത്മാവായ പരമാത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയം വരുന്നില്ല. പക്ഷെ തനിക്ക് അന്യമായ ഒന്നുണ്ടെന്നറിഞ്ഞാൽ ഭയം വരും. ദ്വിതീയന്റെ വസ്തുന്തരം അവിദ്യ പ്രത്യുപസ്ഥാപിതമോ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതാണ് രണ്ടാമത് വരുന്ന വസ്തുക്കളെല്ലാം. അപ്പോൾ രണ്ടാമതൊന്നില്ല, ഈ പ്രപഞ്ചം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ പറയുന്നത്, അതെല്ലാം അവിദ്യ പ്രത്യുപസ്ഥാപിതമേവ അവിദ്യ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. നഹി അദർശ്യമാനന്ദജിയും ഭയജന്മനോഹിതാൻ രണ്ടാമതൊന്നുകൊണ്ട് താൻ അറിഞ്ഞില്ലെങ്കിലും ഭയമുണ്ടാകുന്നു. അപ്പോൾ രണ്ടാമതൊന്നുകൊണ്ട് അറിയുമ്പോഴാണ് ഭയമുണ്ടാകുന്നു. മറിച്ചാണെങ്കിലോ തത്ര മോഹകശോക ഏകത്വ മനുഷ്യരുടെ ഏകത്വജ്ഞാനമുള്ളവന് ശോകമോഹങ്ങളില്ല എന്നും ശ്രുതി പറയുന്നുണ്ട്. ഇതി മന്ത്രമുള്ള ഏകത്വ ദർശനമില്ല ഭയം അനു അപനോ അപനോദിതം യുക്തം കസ്മാതിരിയ വസ്തുന്ദ്രാദ്വൈ ഭയം ഭവതി പറയുന്നു. ഏകത്വ ദർശനം കൊണ്ടെന്താണോ ഭയത്തെ ഇല്ലാതാക്കുന്നു, മറിച്ചാണെങ്കിലോ വസ്തുന്ദ്രജ്ഞാനം കൊണ്ട് ഭയമുണ്ടാകുന്നു. ഏകത്വ ദർശനേന ദ്വിതീയ ദർശനം അപനീതമിതി നാസ്തികത. എന്തുകൊണ്ട് ഏകത്വ ദർശനം കൊണ്ട് ദ്വിതീയ ദർശനത്തെ മാറ്റാത്തടത്തോളം കാലം ഭയമുണ്ടായി തന്നെ ഇരിക്കും. എവിടെയെങ്കിലും ഭയക്കും, ഒരുപക്ഷെ നല്ല ആരോഗ്യവും മനസ്സും ബുദ്ധിയൊക്കെ ഉള്ള സമയത്ത് തൻ്റെ ചുറ്റുപാടുള്ള ഒന്നിനെയും ഭയം നിന്നൊരു പക്ഷേ ശരീരം ആരോഗ്യം ബുദ്ധിയൊക്കെ ക്ഷയിക്കുമ്പോൾ മരണശയ്യയിൽ കിടന്നെങ്കിലും ദൈവൻ ഭയക്കും, അന്യത്തെ കുറിച്ച് ഭയക്കും, മരണത്തെ ഭയക്കും. ദ്വിതീയ ദർശനത്തെ ഇല്ലാതാക്കുന്നതൊരു ഭയം ഉണ്ടായിരിക്കും. ആ ഭയത്തെ ഇല്ലാതാക്കുന്നതിന് ദ്വിതീയ ദർശനം ആവശ്യമാണ്. ദ്വിതീയ ദർശനം അദ്വിതീയ ദർശനം ആവശ്യമാണ്. ദ്വിതീയ ദർശനം ഇല്ലാതാകണം. ഇത് ഈ ഭയരാഹിത്യം ഇതേക്കുറിച്ച് അടുത്ത് തന്നെ വിശദീകരിക്കും. അവിടെ പറയുന്നത് തത്വജ്ഞാനിയുടെ ഭയരാഹിത്യം അതെങ്ങനെ വരുന്നു, പ്രാരബ്ധത്തിൽ എങ്ങനെ ഭയം വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പൂർവ്വക്ഷത്തെ കൊണ്ടുവരുന്നത്. അദ്വിതീയ അവസ്ഥയിൽ എങ്ങനെയാണ് ഭയമില്ലാതാകുന്നത്, അത്ര ചോദ്യം എന്തി അവിടെ ചോദിക്കുന്നു. കുതപ്രാപതിരേകത്വ ദർശനം ജാതം കോവാസ്മി ഉപദേശ അനുപദിഷ്ടമേവ്രാതിരഭൂത് അസ്മദാദേരവി തഥാപ്രസംഗ. പറയുന്നു ഇവിടെ പ്രജാപതിക്ക് എങ്ങനെ ഏകത്വ ദർശനം വന്നു. ഇവിടെ പ്രജാപതി ആ സ്വസ്വരൂപ ബോധമുണ്ടായോ കോഹം എന്ന് സ്വയം ചോദിച്ചു, താൻ ആരാണോ? അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് ആത്മബോധമായി. ഇവിടെ പറയുന്നു താൻ തന്നെയാണ് സർവമായിരിക്കുന്നത്. അത് പറയുന്നു ദ്വിതീയാത്മയി ഭയം പോതി, രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഭയമുണ്ട്, ഇവിടെ രണ്ടാമതൊന്നില്ല എന്നും പറയുന്നു. അപ്പോൾ അത് പറയുന്ന തത്വജ്ഞാനത്തെ കുറിച്ചാണ്. അദ്വിതീയ അവസ്ഥയിൽ ഭയമില്ലെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രജാപതിക്ക് എങ്ങനെയാണ് ഏകത്വ ദർശനം വന്നത്? ഭയമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഏകത്വ ദർശനത്തിൽ അല്ലാതെ ഭയമില്ലാതാകും. ഇതെങ്ങനെ വന്നു? കോവാസ്മി ഉപദേശാര ഈ പ്രജാപതിക്ക് ഈ തത്വത്തെ ഉപദേശിച്ചത്. അത് അനുപദിഷ്ടമേവ പ്രാതിരഭൂ, ആരുപദേശിക്കാതെ തന്നെ ഇതിങ്ങനെ ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നതുപോലെ ആത്മബോധം ഉണ്ടായെങ്കിൽ അസ്മദാദേരവി തഥാപ്രസംഗ, നമ്മൾക്കും അതുപോലെയൊക്കെ സംഭവിക്കാം. ഗുരു ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല, ഉപദേശം ആവശ്യമില്ല. ഇവിടെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതിക്ക് ബോധമുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. അത് ജന്മാന്തരകൃത സംസ്കാര ഹേതുകം. ഇതിനൊന്നേ മറുപടി പറയാൻ പറ്റും. എന്താണ് ജന്മാന്തരത്തിൽ പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് പൂർവ്വജന്മത്തിലെ ഉപാസനയുടെയും മറ്റും ഫലമായിട്ടെന്ന് പറയുകയാണെങ്കിലോ ഏകത്വ ദർശന അനർത്ഥിക്ക് പ്രസംഗ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഏകത്വ ദർശനം വ്യർത്ഥമായി തീരും. പൂർവ്വജന്മത്തിലെ ആ സംസ്കാരം കൊണ്ട് ആണ് ഈ ജന്മത്തിൽ ഭയം ഇല്ലാതായതെങ്കിൽ പിന്നെ ഏകത്വ ദർശനത്തിൻ്റെ ആവശ്യം തോന്നും. ഈ ജന്മത്തിൽ ഗുരുപദേശത്തിൻ്റെയും തത്വസാക്ഷാത്കാരത്തിൻ്റെയൊന്നും ആവശ്യമില്ല, പൂർവ്വ സംസ്കാരം കൊണ്ട് സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുമോ എന്നാണ് ഏകത്വ ദർശനം ആനന്ദിക്ക് ഏകത്വ ദർശനം വ്യർത്ഥമായി തീരും. യഥാ പ്രജാപതേ അതിക്രാന്ത ജന്മാവസ്ഥസി ഏകത്വ ദർശനം വിദ്യമാനമപ്പി അവിദ്യാബന്ധകാരണന്നാപനിന്യേ പറയുന്നു. പൂർവക്ഷമാണ് പ്രജാപതി. ഇവിടെ പറയുന്നിടത്ത് ആര പ്രജാപതിക്ക് വിരസത അനുഭവപ്പെട്ടു, താൻ ഒറ്റയ്ക്കായിപ്പോയി, തനിക്ക് ഒരു എണ്ണ വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു, ഭാര്യ ആഗ്രഹിച്ചു, താൻ സ്വയരണ്ടായി, പിന്നെ സൃഷ്ടി നടത്തി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പ്രജാപതിക്ക് പൂർവ്വജന്മത്തിൽ തന്നെ ഏകത്വ ദർശനം ഉണ്ടായി. അതിക്രാന്ത ജന്മാവസ്ഥസ് ഏകത്വ ദർശനം വിദ്യമാനമൊക്കെ അവിദ്യ ബന്ധകാരണം അപനിഷ്യ. പക്ഷെ ഇവിടെ അവിദ്യാബന്ധത്തെ ഒന്നും നശിപ്പിക്കുന്നില്ല. ഏകത്വ ദർശനം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഏതോ അവിദ്യ സംയുക്തയവായും ജാതോ വിഭേ. എന്തുകൊണ്ട് അവൻ ജനിച്ചുടനെ ഭയന്നു? അവിദ്യയോടുകൂടി ജനിച്ചിട്ടാണല്ലോ ഭയന്നത്. ഏകം സർവേഷാം ഏകത്വ ദർശനം ആനർത്ഥിക്കും പ്രാപ്തനോ. ഏകത്വ ദർശനം കൊണ്ട് പ്രയോജനമില്ലെന്ന് വരും. പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ എന്തായാലും പ്രജാപതിക്ക് ആരും ഒന്നും ഉപദേശിച്ചില്ല. ഇത് ഈ പ്രജാപതി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരാൾ അങ്ങനെയാണ് തത്വജ്ഞനാണ്, പക്ഷേ ഈ ജന്മത്തിൽ ഉപദേശിച്ചില്ല, പറയുന്നു പൂർവ്വജന്മത്തിലെ

കുറച്ച് കഴിഞ്ഞ് കരഞ്ഞു. എന്തായാലും കരയുന്നുണ്ടല്ലോ, എന്നുണ്ടെങ്കിൽ നാളെ കരയും. അപ്പോൾ എന്തായാലും കരയുന്നുണ്ടെങ്കിൽ ഭയമുണ്ട്, ഭയമുണ്ടെങ്കിൽ ഞാനില്ല. അത് പ്രജാപതിയെ സംബന്ധിച്ച് ചോദിക്കുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുക? സർവേഷാം ഏകത്വ ദർശനാനുഭവിക്കും, അല്ല ഏകത്വ ദർശനം ഉള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ രാഗദ്വേഷങ്ങളെല്ലാം കാണുന്നുണ്ട്, ഭയകമ്പാധികളെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട്. എന്നാൽ ഇവിടെ ആത്മദർശനത്തെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം പൊരുത്തപ്പെടാത്തതാണ്. പൂർവപക്ഷമാണ് പറയുന്നത്, സർവേഷാത്മീകത്വ ദർശനാനുഭവിക്കും പ്രാപ്തി ആത്മീകത്വ ദർശനം അനർത്ഥമാണെന്ന് തോന്നാലോ. അന്ത്യമേവ നിവർത്തകം ഇത് ചെയ്ത്, അതുകൊണ്ട് പിന്നെ ഒരു സമാനം വിടാം. ഇങ്ങനെ ഒരു ആത്മീകത്വ ദർശനം ഉണ്ടായാലും അവസാനം മരിക്കുന്ന സമയത്ത് ഒരു ദർശനം ഉണ്ടാവും. ആ ദർശനമാണ് ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്നത്. അവസാന നിമിഷത്തിലത് അവസാന നിമിഷം ഒരു ജ്ഞാനം ഉണ്ടാവും. കാരണം അങ്ങനെ കാണുന്നത് ജ്ഞാനിയാണെങ്കിലും അവസാനം വരെ മരണസമയം വരെ ഭരണവും ഇത് ഭയം ഇതെല്ലാം കാണുന്നുണ്ട്, രാഗദ്വേഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇയാളെങ്ങനെ ജ്ഞാനിയാകുന്നു, എങ്ങനെ അവസാനം ശരീരം വിടുന്നത് വരെ ഇതൊക്കെ കാണുന്നുണ്ട്, രാഗദ്വേഷങ്ങൾ കാണുന്നുണ്ട്, ഭയം കാണുന്നില്ലേ, എങ്ങനെ ജ്ഞാനിയാവും? അപ്പോൾ അവിടെ കൽപ്പിക്കേണ്ടി വരുന്നതാണോ, അന്ത്യമേവ നിവർത്തകം, അവസാന സമയത്തൊരു ജ്ഞാനം ഉണ്ടാകും, അതെല്ലാത്തിനും നശിപ്പിക്കാത്തോടെ മുക്തനാണ്. മരണത്തോടുകൂടി മുക്തി, അതുവരെ മുക്തിയില്ല. ഞാൻ കൊണ്ട് പ്രയോജനമില്ല എന്നാണെങ്കിലോ നാ പൂർവ പുനഃപ്രസംഗേന അനേകാന്ത്യ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഒരു ജ്ഞാനം ഉണ്ടായി. അപ്പോൾ ആ ജ്ഞാനം കൊണ്ട് വിശേഷമൊന്നും ഉണ്ടായില്ല, വീണ്ടും ഭയകമ്പാധികളും രാഗദ്വേഷങ്ങളും ഉണ്ടായി. പിന്നെ ഇനി രണ്ടാമത് വേറൊരു ജ്ഞാനം ഉണ്ടായി, അല്ലെങ്കിൽ അവസാനം ഒരു ജ്ഞാനം ഉണ്ടായി. അപ്പോൾ ആ ജ്ഞാനം കൊണ്ട് ഇതൊക്കെ നശിച്ചു എന്ന് അങ്ങനെ കണക്കാക്കാൻ പറ്റും. കാരണം ഒരു ജ്ഞാനം ഉണ്ടായിട്ട് ഇതൊന്നും മാറിയില്ലെങ്കിൽ പിന്നെ അവസാനത്തെ ജ്ഞാനം കൊണ്ട് ഇതങ്ങനെ മാറും? ജ്ഞാനം എല്ലായിടത്തും ഒരുപോലെ അല്ലേ? അതുകൊണ്ട് ഒരു ജ്ഞാനം കൊണ്ട് മാറാത്ത പിന്നെ ഇനി ഒരു ജ്ഞാനം കൊണ്ട് മാറത്തില്ല. അപ്പോൾ ഭയകമ്പാധികളെല്ലാം ഇങ്ങനെ ജ്ഞാനിയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നവരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനം അനർത്ഥകമാണ്. അതാണ് പൂർവോത്പന പ്രസംഗേന അനേകാന്തി, അതിനൊരു ഫലമില്ലാതെ വരും. ഒരു ജ്ഞാനം അജ്ഞാനത്തെയും കാര്യങ്ങളെയും നശിപ്പിച്ചെങ്കിലും പിന്നീട് വരുന്ന ഒരു ജ്ഞാനവും നശിപ്പിക്കുന്നതിനൊരു ഉറപ്പുമില്ല. തസ്മാത് അനർത്ഥകമേവ ഏകത്വ ദർശനം. ഇത് അതുകൊണ്ട് ഈ ഏകത്വ ദർശനം അനർത്ഥകമാണ്. ഇത് ചെയ്ത് നിഷദോഷ ശരിയല്ല, അതിൽ ദോഷമൊന്നുമില്ല. ഉത്കൃഷ്ട ഹേതു ഉദ്ഭവത്വ ലോകവം വിശദീകരിക്കുന്ന യഥാ പുണ്യകർമ്മോദ്ഭവൈ വിമുക്തൈ കാര്യകർണൈ സംയുക്തൈ ജന്മനിസതി പ്രജ്ഞാമേതസ്മൃതി വൈശാരദ്യം ദൃഷ്ടം തഥാ പ്രജാപതിർധർമ്മജ്ഞാന വൈരാഗ്യൈശ്വര്യ വിപരീതഹേതു സർവപാത്മദഹാ വിശുദ്ധൈ കാര്യകർണൈ സംയുക്തം ഉത്കൃഷ്ടം ജന്മ തദുദ്ഭവം ച അനുപദിഷ്ടമേവ യുക്തമേകത്വ ദർശനം പ്രജാപതേ. അങ്ങനെ സംഭവിക്കാം. ഉത്കൃഷ്ട ഹേതു ഉദ്ഭവത്വ, കാരണം ഉത്കൃഷ്ടമായ ഹേതുവിൽ നിന്നും ജനിച്ചതുകൊണ്ട്. എങ്ങനെ ഈ ലോകത്തിൽ സാധാരണ കാണുന്നത് പോലെ ഉത്കൃഷ്ടമായ ഹേതുക്കളിൽ നിന്ന് ജനിക്കുന്ന ജീവന്മാരിൽ ചില പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ട് ലോകത്തിൽ. എങ്ങനെയാണ്? യഥാ പുണ്യകർമ്മോദ്ഭവേഹി, പുണ്യകർമ്മം കൊണ്ട് ഉണ്ടായി ചില ജീവന്മാരങ്ങനെ ഉണ്ടാകുന്നു. പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നു വിവിക്തേഹി, അവർ എന്താണോ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളൊന്നും കൂടാതെ വിലക്ഷണമായ വിശുദ്ധമായ ബുദ്ധിയോടുകൂടി ജനിക്കുന്നു. കാര്യകർണൈഹി സംയുക്തേഹി, അവരുടെ കാര്യങ്ങൾക്കും കാര്യത്തിനും കർണങ്ങൾക്കും എല്ലാം ഒരു ശുദ്ധജന്മന തന്നെ ഉണ്ടായിരിക്കും. സംയുക്ത ജന്മനുസരി പ്രജ്ഞ മേധ സ്മൃതി വൈശാരദ്യം, അത് എന്താ അതിൻ്റെ അടയാളം? ഇവിടെ പറഞ്ഞല്ലോ വിവിക്തേഹി, അവർ വിശുദ്ധരായി ജനിക്കുന്നു. വിശുദ്ധരായി ജനിക്കുന്നത് അവർക്ക് പ്രജ്ഞ മേധ സ്മൃതി അവരുടെ ഇതെല്ലാം ആത്മതത്വത്തെ സംബന്ധിച്ചുണ്ട്. അവരുടെ വൈശാരദ്യം അതിൻ്റെ വിശദ കാണുന്നു. പ്രജ്ഞയിൽ നവനവ ഉന്മേഷശാലിനിയായിരിക്കുന്ന അവരുടെ ബുദ്ധി തത്വത്തെ ഗ്രഹിക്കുന്നതിന് അതിൽ യാതൊരു വൈഷമ്യം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അവരുടെ സ്മൃതി ഗ്രഹിച്ച തത്വത്തെ അവർ വിസ്മരിക്കുന്നില്ല. അതെല്ലാം വൈശാരഥ്യം വിശുദ്ധി ദുഷ്ടം, അത് ചില ജീവന്മാരിൽ അങ്ങനെ കാണുന്നുണ്ട്. ജന്മനാൽ തന്നെ മറ്റുള്ള ജീവന്മാരിൽ നിന്നും വിലക്ഷണമായി ജനിക്കുന്നു.
അവരുടെ ബുദ്ധി

0: എന്ന് പറയുന്ന വളരെ വിലക്ഷണ ബുദ്ധി, എന്നുവെച്ചാൽ വക്രബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനും വിസ്മരിക്കാതിരിക്കുന്നതിനുള്ള വിശദമായൊരു ബുദ്ധി. ഉണ്ട് തഥാ അതുപോലെ പ്രജാപതേ, പ്രജാപതി ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ വിപരീത ഹേതു, ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ഇതിനെല്ലാം വിരുദ്ധമായിരിക്കുന്ന സർവപാത്മദാഹ, സർവപാപവും ഉപാസന കൊണ്ട് പൂർവ്വ ജന്മത്തിൽ നശിപ്പിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു, അതിനുപാസനയുടെ ആവശ്യമാണ്, അതിന് ഫലമുണ്ടെന്ന് പറയുന്നു. വിശുദ്ധ ഹി കാര്യകരണേ ഹി സംയുക്തം, വിശുദ്ധമായ കാര്യകരണങ്ങളോടുകൂടിയിരിക്കുന്നു. അതിന്റെ കാര്യകരണ ദോഷം കൊണ്ടാണ് തത്വം പ്രകാശിക്കാതിരിക്കുന്നത്, ആ കാര്യകരണ ദോഷം ഉപാസന കൊണ്ട് നശിക്കാത്തതുകൊണ്ടാണ്. തത്വജ്ഞാനം കൊണ്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തത്വജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്നിടത്തോളം കാലം തത്വജ്ഞാനം കൊണ്ട് നശിക്കത്തില്ല. തത്വജ്ഞാനം വേണ്ടേ? നനഞ്ഞ പിറകിൽ തീ കത്തിച്ചാലൊക്കെ കത്തും, അപ്പോൾ അത് ഉണക്കിയതിന് ശേഷമേ കത്തിച്ചാലേ കത്തത്തുള്ളൂ. അതുപോലെ തത്വജ്ഞാനം കാര്യകരണങ്ങളിൽ ദോഷത്തോടു കൂടിയിരിക്കുന്നു, തത്വജ്ഞാനം എത്ര അങ്ങോട്ട് കടന്ന് ചെന്നാലും അത് കത്തത്തില്ല. ആസ്യം അതിനെ ഉണക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപാസനകൾ കൊണ്ട് ആ ദോഷത്തെ മാറ്റിയാൽ അവിടെ തത്വജ്ഞാനം പ്രകാശിക്കും. തത്വജ്ഞാനം കൊണ്ട് ദോഷത്തെ മാറ്റാതെ വിചാരിച്ചാൽ തത്വജ്ഞാനം ഉണ്ടാകത്തില്ല. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാറണം, വെളിച്ചത്തിന് ഇന്ധനം വേണം, ഇന്ധനം ശുഷ്കമായിരിക്കണം, ഇതെല്ലാം ക്രമമായി പോയാലേ കാര്യം നടക്കും. നല്ല ആർദ്രമായ ഇന്ധനം കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ജ്വലിക്കുന്ന അഗ്നി കൊണ്ട് അന്ധതയെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിനൊരു ക്രമികത വന്നിരിക്കുന്നത്. ഉപാസനയുടെ പ്രാധാന്യത്തെ അവിടെ എടുത്ത് കാണിക്കുന്നു. അതുകൊണ്ട് പാപാദി ദോഷങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസം, വൈദികമോ അവൈദികമോ ശ്രവതമോ സ്മാർത്ഥമോ ആയ ഉപാസനകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൊണ്ട് അന്ധകരണ വിശുദ്ധി വന്നേ പറ്റും. അല്ല, നേരിട്ട് തത്വജ്ഞാനത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, തത്വജ്ഞാനം അവിടെ നിഷ്ഫലമായി. അതുകൊണ്ട് പ്രജാപതി എന്ത് ചെയ്തു? മുമ്പ് തൻ്റെ കാര്യകരണങ്ങളെല്ലാം ശുദ്ധമാക്കി ഉത്കൃഷ്ടമായ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചു. അങ്ങനെ ഉത്കൃഷ്ട ജന്മ, ഉത്കൃഷ്ടമായൊരു ജന്മം ഉണ്ടായി. തദ്ഭവഞ്ച അനുപദിഷ്ടമേവ യുക്തം ഏകത്വ ദർശനം, അവിടെ ആരും ഉപദേശിക്കാതെ തന്നെ കോഹം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഏകത്വ ദർശനം അവിടെ സ്പഷ്ടമായി. നമ്മൾ 100 തവണ കോഹം കോഹം എന്ന് ചിന്തിച്ചാലും വെറും കോഹം, നിശ്ചയിച്ചൊന്നും സംഭവിക്കുന്നില്ല. പ്രജാപതി 1 തവണ കോഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഗതി ഓക്കെ. അങ്ങനെ രണ്ടും നല്ല വ്യത്യാസം പറയുന്നു. ഏകത്വ ദർശനം പ്രജാപതേഹി, പ്രജാപതിക്ക് ഉണ്ട്. ചില മഹാത്മാക്കളൊക്കെ പറയും കോഹം എന്ന് നിങ്ങൾ ധ്യാനിക്കുക, ഒരുപാട് പേരിങ്ങനെ കോഹമൊന്നും ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ചത്തുപോയിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകാതെ. കാരണം കോഹം കൊണ്ട് മാത്രം ഒരു രക്ഷയും ഇതുപോലെയുള്ള ഉപാസനകളും മറ്റുമൊക്കെ ചെയ്താലേ ഉള്ളൂ. ഭാഷകാരൻ തറപ്പിച്ച് പറയുന്നുണ്ട്, പിന്നെ ഉപാസന നിഷേധിക്കുന്നതെന്നുണ്ട്, അത് മാത്രം കൊണ്ട് കാര്യമില്ല, മാത്രം നേരിട്ട് ഫലത്ത് കൊടുക്കത്തില്ല, കോഹം മാത്രവും പറ്റത്തില്ല, രണ്ടും വേണം. ഉപാസനയ്ക്ക് ശേഷം കോഹം, അല്ലാതെ ആദ്യമേ കോഹത്തിൽ തുടങ്ങിയ ഒരു രക്ഷയും സ്മൃതി ജ്ഞാനം അപ്രീതം യസ്യ വൈരാഗ്യം ച ജഗത്പതി ഐശ്വര്യം ദൈവധർമ്മശ്ച സഹ സിദ്ധം ചതുഷയം. വളരെ സ്പഷ്ടമാണ് ജ്ഞാനം അപ്രധികം, ഒരു പ്രതിബന്ധവും കൂടാതെയുള്ള ജ്ഞാനം. അതാണ് പല മഹാത്മാക്കളിലും ജന്മനാൽ തന്നെ ഒരു പ്രതിബന്ധവും കൂടാതെയുള്ള ജ്ഞാനം പ്രകാശിക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എത്ര പരിശ്രമിച്ചാലും ഒന്നും സംഭവിക്കുന്നുമില്ല. തദ്ദേവ പഴയതുപോലെ തന്നെ, എന്താ വ്യത്യാസം വരുന്നത്? മറ്റൊരു പരിശ്രമവും കൂടാതെ ജ്ഞാനം അപ്രതീകം, ജ്ഞാനത്തിന് ഒരു പ്രതിബന്ധവും കൂടാതെ പ്രകാശിക്കുന്നു. യെസ് വൈരാഗ്യം, വൈരാഗ്യം എന്താണ്? അതുപോലെ തന്നെ വൈരാഗ്യം വിരക്തി, എത്രയൊക്കെ തത്വ ചിന്ത ചെയ്ത് കഴിഞ്ഞാൽ, എത്രയൊക്കെ വൈരാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വരണ്ടേ? ലൗകിക വിഷയങ്ങളിലുള്ള കാംക്ഷ, ലോകകാംക്ഷ അതങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട്? സാധനയില്ലാത്തതുകൊണ്ട്. അത് തത്വജ്ഞാനം കൊണ്ട് പോകും, ഇല്ല തത്വജ്ഞാനം കൊണ്ട് പോകത്തില്ല. അത് ഉപാസനകളും മറ്റും കൊണ്ടേ അത് പോകത്തുള്ളൂ, കാമനകളെല്ലാം നശിക്കത്തുള്ളൂ. വൈരാഗ്യം തത്വജ്ഞാനം കൊണ്ട് പോകേണ്ടതാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസ്ഞാനം സർവത്തെയും ഭസ്മമാക്കുന്നതാണ്. പക്ഷെ അത് ഉണ്ടാകണ്ടേ? ഉണ്ടാക്കിയിട്ടല്ലേ ഭസ്മമാക്കാൻ. ഇതെല്ലാം വൈരാഗ്യത്തിന് വിരുദ്ധമായ കാമവും മറ്റും തത്വജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമായി, അതുണ്ടാകത്തില്ല. ജഗത്പതേഹേ പ്രജാപതിക്ക് എങ്ങനെയല്ല? ഐശ്വര്യം ജൈവധർമ്മ ഐശ്വര്യം ധർമ്മം സഹസിദ്ധം ചതുഷ്ട, ഇത് 4 ആ ജന്മനാൾ തന്നെ ഉണ്ടായിരുന്നു.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്. 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

ഉന്നമ്പുഷ്യഭൃഗ്യാഹോസ്ഥേ ദേവതാ ഗേദർ ഭഗവത്യാ ദേവയച്ചാഭേക്ഷയതി സർവാഭിദേവേനം ദേവതാഭ്യേക്ഷയതി ശക്താക്ഷരം.

ക്ഷത്രീയോക്ഷത്രീയോക്ഷത്രീയന്ദ്രാഭവന്തരാഗൂഢരത്വം വജ്രോ മേധരാ.

ബ്രഹ്മവാദിനോ വദന്ത്യ പ്രയാജവദനോ യാജം പ്രാജലീയൽ കാര്യമനോ യാജവദ

ശരിവാദേവൈരും ദേവതാഭിസ്തമേ സുഖ്യന്തരക്ഷന്തേ സുഖ്യന്തരക്ഷന്താനമാനമേ.

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम.org रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम.org।
2: അതില്ലാതിരിക്കണമെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ കിളികളയച്ചു മരിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകംവിളങ്ങിടയാണ്. അതിന് പണിയുണ്ട്. ഒളി ശബ്ദം ഇതെല്ലാം പ്രാചീന പദമാണ്. ഇത് ഗുരുദേവന് വളരെ ലാഘവത്തോടെയാണ് വഴങ്ങുന്നത്. അതുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒളി എന്ന് പറഞ്ഞാല് ഒളി മുതലാം പഴം അഞ്ചുമുണ്ട്, അഞ്ചു പുണ്ട് ഉണ്ണുക, കഴിക്കുക, ആഹരിക്കുക. ആഹ്രിയന്ത ഇതി ആഹാര, എന്തുമാത്രം ശബ്ദങ്ങളാണ് നമ്മൾ ആഹരിക്കുന്നത്, എന്തുമാതിരി ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഓരോ ശബ്ദവീതിയും പോകുമ്പോ അതിന് ഉടമയുടെ മനസ്സുകൂടി പോവും. ഇത് മനസ്സിലായില്ല. ഓരോ ശബ്ദത്തോടൊപ്പം മനസ്സ് സഞ്ചരിക്കുവോ? ഇല്ല. ഒരു ശബ്ദം പുറത്തേക്ക് വിടുമ്പോ ആ ശബ്ദത്തിൽ ശബ്ദത്തെക്കാൾ സൂക്ഷ്മമായ മനസ്സ് നിഹിതമായിരിക്കുമോ? ഇരിക്കുമോ? ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വിട്ട ശബ്ദങ്ങളൊന്ന് ആലോചിച്ചു, അതെത്ര ഇതിഹാസങ്ങളെ തകർത്തുക, എത്രയെത്ര സംഭവങ്ങളെ നശിപ്പിച്ചു. ഓരോ ശബ്ദത്തിലും വാഗ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവിർമയേ വേദത്യ ആണിത്ത ശ്രുതം മേ മാ പ്രഹാസീ അനേനാദിതേനാൽ അഹോരാത്രൻ സന്ദദാ ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു വക്താരം അവതു മാം അവതു വക്താരം. ശബ്ദം അരക്ഷകനായ ശബ്ദം ശിക്ഷകനായി മാറുന്നത്. അപ്പൊ ശബ്ദം എന്റെ മനസ്സുമായി നീങ്ങുന്നു എന്നറിഞ്ഞ് ഏറ്റവും നന്നായി സാധന ചെയ്യേണ്ടത് ശബ്ദത്തിലാണ്. നാദാനുസന്ധാനം, വർത്തമാനം പറയാൻ എളുപ്പമാണ്, വർത്തമാനം പറയാതിരിക്കാൻ എളുപ്പമല്ല. പറയുന്ന വർത്തമാനത്തിലൊന്നും ഒരപശബ്ദവുമില്ലാതിരിക്കാൻ മഹദനുഗ്രഹം വേണം. ആഞ്ജനേയന കൂടത്തിൽ വിടും വയ്യാകരണ വധു. നമ്മളൊക്കെ അഭിമാനിക്കുന്നത് ഞാൻ മുഖത്ത് നോക്കിയെല്ലാം പറയുന്നയാളാണ്, ശരിയല്ല. മറിച്ച് ഞാൻ പറയുന്ന വാക്കിൽ എന്റെ മനസ്സിരിപ്പുണ്ട് എന്നറിഞ്ഞു പറയുന്നവനാണ് ഞാൻ എന്നത് സാധനയാണ്. ഇത് വളരെ അനുഗ്രഹീതർക്ക് മാത്രമേ കിട്ടൂ, വളരെ വളരെ. പറയുന്നതിലൊന്നും കോൺട്രവേഴ്സി ഇല്ലാതെ പറയാം, അത് അത്യപൂർവമേ പറ്റും. ഇപ്പൊ ഇവിടെ ആ ചിദ് രൂപം ജ്ഞാനരൂപം അവിടെ ജഡമില്ല, തീർച്ചയായും

0: ഇതിൽ പരം നിനക്കിൽ എന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാകനിഞ്ഞു മുൻ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടു. ഇതിൽ കിടന്നു കേണുവാണുനാൽ കഴിഞ്ഞിടുന്നിനിക്ക് ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ കനിഞ്ഞു മുൻ മതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടു.
1: ഗംഭീരായിട്ട് കൊണ്ടെന്ന് അവസാനിപ്പിക്കാൻ പാകത്തിന് ഗംഭീരായിട്ട് പറയാം. ഇതിൽ കിടന്ന് ഇതമെന്നറിയുന്ന ജഗത്തിലാണ്ട് കേണുവാണ് നിലവിളിച്ച് ജീവിച്ച്. ഏത് ജീവിതം എടുത്താലും നിലവിളികളെ കേൾക്കാം. എന്തെല്ലാം അവസ്ഥയിലെത്തിയാലും മതിയെന്നൊരു വാക്ക് പ്രയാസമാണ്. ലോകത്ത് ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കാം, ഇതുകൊണ്ടൊക്കെ മതിയേ? ഒരു പ്ലസ് വൺ ചാൻസ് കിടക്കുന്നു അല്ലേ? ലേലം കളിച്ചിട്ടുണ്ടോ? ഇല്ല. ലേലത്തിന് കളിച്ചിട്ടുണ്ടോ? ഇല്ല. ചീട്ട് കളിയിൽ ഏർപ്പെടും പഴേ നിങ്ങളുടെ അമ്മയൊക്കെ ഈ കഴി കളിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്ലസ് വൺ വിളിക്കുള്ള ചാൻസ് കിടക്കും. സോ ജീവിതത്തിന്റെ ഏത് സുഖമെടുത്താലും ഒരു പ്ലസ് വൺ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് അനന്തമാണ്, ഇൻഫിനിറ്റ്. ആഗ്രഹങ്ങളെ എത്ര വളർത്തുന്നുവോ അത് അതിന്റെ തലത്തിലാണ്. പ്രാപ്തങ്ങൾ നിസ്സാരങ്ങളും അപ്രാപ്തങ്ങൾ അന്വേഷണീയങ്ങളുമാകുന്നതാണ്. അതാണ് ഇതിന്റെ ലോകം. ആഗ്രഹത്തെ അല്പമൊന്ന് മേച്ചാൽ പ്രാപ്തം അപ്രാപ്തമെന്ന രണ്ട് ബിന്ദുക്കളും പദങ്ങൾ മനസ്സിലായി കാണുകയില്ല. പ്രാപ്തം അപ്രാപ്തം, കിട്ടിയത് കിട്ടാത്തത്, അത് ചിലർക്കറിയാം. ചിലർ ഈ കളി നല്ലോണം കളിക്കും, രണ്ട് സ്ഥാനം എടുത്ത് വെച്ചിങ്ങനെ കാണിക്കും. അപ്പൊ ഇവിങ്ങി ഒന്നാവെന്ന് പറയും, അതങ്ങ് കൊടുക്കും. കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്നിരുന്നാൽ മതി, അവൻ കുറച്ച് കഴിയുമ്പോൾ പറയും മറ്റൊന്ന് കാണിച്ച് നോക്കട്ടെ. കാരണം അവന് ലാഘവത്തോടെ കിട്ടിയതിന് വലിയ ഉണ്ടാവില്ല. അപ്പൊ അതിങ്ങി മേടിച്ചിട്ട് കൊടുക്കുക. സ്വല്പം കഴിയുമ്പോൾ അവൻ പറയും മറ്റൊന്ന് പറഞ്ഞ് നോക്കട്ടെ. ഇതാണ് ഞാനും കിട്ടുന്നത്. ലോകത്തിലെ ഏത് വ്യക്തിയെ എടുത്താൽ ഇതിൽ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അവനെ വിടരുത്, അവനെ പിടിച്ചാൽ മതി. അവനാളവാണ്. അവൻ നിങ്ങളുടെ മകനായാൽ അവൻ നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ അച്ഛനായാൽ അവനും നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ ബന്ധുവല്ല, വീട്ടിൽ ഭിക്ഷയ്ക്ക് വന്നവനാണ്. വെറും തെണ്ടിയെ പോലാണ് ഇരിക്കുന്നതെങ്കിലും അവനും ഗുരുവാണ്. അപ്രാപ്തത്തിൽ സുഖം ആരന്വേഷിക്കുന്നുവോ അവൻ അന്ധകാരത്തിലാണ്. അവനുമായുള്ള നിങ്ങളുടെ എല്ലാ പരിചയവും ദുഃഖമാണ്. ഇതാണ് സമസ്യ. ലോകത്ത് എങ്ങനെ എടുത്താലും പ്രാപ്ത അപ്രാപ്തങ്ങൾ. യാതൊരുവനാണോ പ്രാപ്തത്തിൽ മറവി വരുന്നത്, അപ്രാപ്തത്തിൽ ആഗ്രഹം ജനിക്കുന്നത്. അത് അജ്ഞാനം എന്ന് പറയുന്നത്.

വേലിയിട്ടുണ്ട. സംഗതി വളരെ കുറിച്ചാലെ, ഇടാ നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നു, വഴക്കുണ്ടാക്കണ്ടേ? ഗോപാലേട്ട ഗോപാലേട്ടനെ വഴക്കുണ്ടാക്കണേ, അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ പോരെ. ഇനി ഞാൻ വഴക്കുണ്ടാക്കുകയും കൂടെ വേണം. ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാ ഗോപാലേട്ട? അച്ഛൻ അതിന് അധികാരിയായത് മറ്റവനാണെന്നും അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും അവനാണ് അതിന് പിച്ചെന്നും തോന്നി അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ സുഖമായി ജീവിച്ചു, ഇവൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടും. അച്ഛന്റെ ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാനിങ്ങനെ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ഗോപാലേട്ടൻ ഒരുമാതിരി വിവരക്കേട് പറയുന്നത് കഷ്ടമാ ഗോപാലേട്ടൻ എന്ന് തോന്നോ? ഇത് തോന്നണമെങ്കിൽ അല്പം സുഹൃതമാണ്. നമുക്ക് മാത്രമല്ല, ജനിപ്പിച്ച തമ്പയ്ക്കും തള്ളയ്ക്കും കൂടെ. അതാണ് ഇതിന്റെ വഴി. ഏതൊന്ന് അപ്രാപ്തമാണോ അതിലാണ് സുഖം എന്ന് നനച്ച് നനച്ചു പോയാൽ ഒരിക്കലും ശാന്തിയില്ല. അതാണ് ഈ ദൃശ്യ ലോകത്തിന്റെ പ്രത്യേകത. അതിനാദ്യം സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ ഇവയിലൊക്കെ പരിശോധിക്കണം. എവിടെയാണ് പ്രാപ്ത അപ്രാപ്തങ്ങൾ? സകലതും അനിച്ഛയിൽ ചെയ്യുന്നവൻ, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അനിച്ഛാപൂർവകം ഒരാഗ്രഹമില്ല, ചുമ്മാ ചെയ്യുക. എന്തിനാണോ താനിതൊക്കെ ചെയ്യുന്നത്? ചുമ്മാ. അങ്ങനെ പറയുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയ ബഹളോ ആടോ ഒന്നുമില്ലാതെ ചുമ്മാ ഒരു രസത്തിന് കർമ്മം ചെയ്യുന്നയാള്, വെറുതെ ചെയ്തു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതെങ്കിലും ഒരു കർമ്മയെങ്കിലും വെറുതെ ചെയ്തിട്ടുണ്ടോ? ശരിയില്ല. വെറുതെ ചെയ്ത് നല്ല ആസ്വാദ്യതയാണ്. കാര്യത്തിന് ചെയ്യാൻ പോകുമ്പോ ആസ്വാദ്യതയില്ല, വെറുതെ ചെയ്യുമ്പോ വല്ലാത്തൊരു ആസ്വാദ്യതയാണ്. എന്തിനാണോ താൻ അതെല്ലാം ചെയ്തത്? വെറുതെ. അവര് പറയുന്ന ഇങ്ങനെയൊന്നുമല്ല, ചുണ്ടനങ്ങുന്നതേ കാണും. ചുമ്മാ ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവരോട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവര് നമ്മളെ ഒരുമാതിരി മുമ്പ് പറഞ്ഞ തെക്കി നക്കിയിടും. അത്തരം പാർട്ടികളാണ്. അതുപോലുള്ള ആളുകളുണ്ടല്ലോ, അവര് ഒരിക്കൽ കണ്ടാൽ മതി, ഒറ്റ കാഴ്ചയിൽ നമ്മൾ തീർന്നു. അപ്പൊ അങ്ങനെയല്ല, യാതൊന്നിനുമല്ലാതെ അനിച്ഛയിൽ ജീവിക്കാം. ചിലരുണ്ട് പരേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇച്ഛയൊന്നുമില്ല, അവിടുത്തെ ഇഷ്ടം, ഭഗവാൻ അവിടുത്തെ ഇഷ്ടം, അങ്ങനെ ജീവിക്കും. വേറെ ചിലരുണ്ട് സ്വേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇഷ്ടം. ഇങ്ങനെ പല തരവും, അതിന്റെ ഇടയിൽ ഒരുപാട് തരങ്ങളുണ്ട്. ഈ മൂന്നെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്, ഈ രണ്ടിനും ഇടയിൽ കുറെ തലങ്ങളുണ്ട്, കൂടി കുറഞ്ഞു. ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അതിനകത്ത് പ്രാപ്തവും അപ്രാപ്തവുമുണ്ട്. ചിലര് പ്രാപിച്ചാൽ അവരറിയില്ല എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ചിലത് കൈ കിട്ടിയാൽ അവരുടെ കയ്യിൽ ഒരിക്കലും അത് അവരുടേതായിരിക്കില്ല. ചിലരുടെ കയ്യിൽ ചിലത് കിട്ടിയാൽ അവരുടേത് മാത്രമായിരിക്കും. അവർക്ക് ഉപഭോഗമില്ലെങ്കിൽ പോലും അന്യന് ഉപഭോഗം ഉണ്ടാവില്ല. ഇങ്ങനൊരു സാധനം എന്തെങ്കിലും ഉണ്ട്, തരിയല്ല, എന്ത് ചെയ്യാൻ വെച്ചിരിക്കുക? അതെനിക്ക് ആവശ്യം ഉണ്ടാവും, ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുണ്ട്.

0: മറ്റേണ്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. എന്തിനാ? നിങ്ങക്ക് വേണോ? ആരെങ്കിലും വരുമ്പോ കൊടുക്കാനാ? അതിന് കൃത്യമായ ഉപഭോഗമുള്ള ഒരാളെ കണ്ടെത്തുന്നത് വരെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം. നിങ്ങളാണോ ആൾ കൊണ്ടുപോകും? ഈ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വരുമെന്ന് വെച്ച് കാത്തിരുന്ന ഇങ്ങനെയല്ല ജനം. ഇങ്ങനെ പ്രാപ്തവും അപ്രാപ്തവുമായി രണ്ട് ലോകങ്ങളും. ചിലർക്ക് ഒരു വസ്തു കയ്യിലേക്ക് കിട്ടുന്ന വരെ അതിൽ ഉള്ളൂ. മനസ്സിലായില്ല, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു യാതൊരു ത്രില്ലുമില്ല. ഇന്നത് മേടിച്ചോണ്ടോ, കളിപ്പാട്ടം ഇന്നത് വേണം, പഴക്കുണ്ടാകും. അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം. ഇപ്പൊ അത് കിട്ടണം മോനെ, അത് 1000 രൂപയാണ്, ഇപ്പൊ അച്ഛന്റെ കയ്യിലില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കളിപ്പാട്ടം കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങ് വന്നാൽ മതി, അല്ലെ അച്ഛൻ ഇങ്ങ് വരണ്ട. ഇയാൾ പോയി കളിപ്പാട്ടം മേടിച്ചുകൊണ്ടു കയ്യിലേക്ക് കൊടുക്കും. കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിക്കുകയൊന്നുമല്ല, അത് എടുത്തു വെച്ചിട്ട് തല്ലി പൊട്ടിച്ച് 4 കഷ്ണമാക്കി 4 വേലിക്കറിഞ്ഞു. അതിന്റെ കളിയും ചിരിയും ഒന്നും അവന് താല്പര്യമില്ല. പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ താല്പര്യമില്ല. വീട്, ഭാര്യ, ഭർത്താവ്, ധനം, സുഖഭോഗ വസ്തുക്കൾ എന്ന് വേണ്ട ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ മേടിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതിലൊന്നുപോലും നിങ്ങൾക്ക് പിന്നെ താല്പര്യമില്ല. ശരിയാണോ എന്ന് ആലോചിച്ചു. ഇത് അപ്രാപ്തമായിരിക്കുമ്പോൾ വല്ലാത്ത താല്പര്യമാണ്. നിങ്ങൾ ഏതും നോക്കിയാൽ മതി. ഷോറൂമിൽ ഇരിക്കുമ്പോ ഒരു വസ്തു കണ്ടാൽ അത് മേടിക്കാൻ എന്തൊരു ത്വരയാണ്. എത്ര പണമാണ് മുടക്കുന്നത്, എത്ര പ്രാവശ്യം അവിടെ കിടിച്ചെന്ന് വില ചോദിക്കുന്നത്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനമൊക്കെ നോക്കിയാൽ മതി, താഴെ കിടപ്പുണ്ട് നേരം. അത് കണ്ടാൽ നിങ്ങൾ തന്നെ കുളിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. മറിച്ച് ആദ്യം ആ പ്രാപിക്കുന്ന ആദ്യ ദിവസം നിങ്ങൾ അതിനെ കുളിപ്പിക്കുന്ന കണ്ടാണ്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന പോലെ കുളിപ്പിക്കും. ശരിയല്ല. സ്വന്തമാണെന്ന ലൈസൻസ് വന്നാൽ താല്പര്യം തരും. അതുവരെയുള്ള തള്ളലൊക്കെ ഉള്ളൂ. കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് നീ ഇല്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ജേന പോലെയാണെന്നും ഒക്കെ മറ്റേ ഓട്ടോഗ്രാഫിൽ എഴുതി കണ്ടും ചിരിച്ചും കളിച്ചും ഒളിഞ്ഞു നോക്കിയൊക്കെ ഇതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെയും കാണണ്ട, ഇതിനെ നിന്നെയും കാണണ്ട. ശരിയല്ല. പിന്നെ കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ്. പണ്ട് കാണുമ്പോൾ ഒരുപാട് മനോഹര സ്വപ്നങ്ങളൊക്കെ പറഞ്ഞതാണ്. ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ദിവസത്തിൽ 4 നേരം അടിയാണ്. പിന്നെ ഇവൻ 12 മണി കഴിഞ്ഞ് വീട്ടിലെത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ദുർമുഖം ഒന്ന് കാണണ്ടല്ലോ എന്നോ, അതിന് പിന്നെ പക്വതയുടെ വഴി. ശരിയല്ല, ശരിയല്ല. മറ്റു വഴികളൊക്കെ തുടങ്ങും. ഈ ഇവളാണെങ്കിൽ വല്ല തന്ത്രത്തിനുമൊക്കെ പോയി അവിടെയാണ് കൂടും. ഈ വയ്യാവേരിയെ ഇനി കാണണ്ടല്ലോ. ഇതിന് കാരണം ഇതാ, ഞാൻ നിങ്ങളുടെ കാര്യം തന്നെയല്ല പറഞ്ഞത്, എന്നാലും നിങ്ങളുടെ കാര്യം ഇല്ലെന്ന് പറയാൻ വയ്യ. അപ്പൊ പ്രാപ്തം അപ്രാപ്തം, ഒന്ന് പ്രാപിച്ചാൽ പ്രാപിക്കാത്തതിനെ ഓർത്തുള്ള വേവലാതിയാണ്. അപ്രാപ്തത്തിലാണ് മനുഷ്യന്റെ അസുഖം. അതാണ് ഈ ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തില് കേഴാനല്ലാതെ എപ്പോഴാ സമയം? വസ്ത്രമ്മേ കാഞ്ചനമ്മേ മേ മേ കുർവാണ കാലവൃഗോ ഹന്തി പുരുഷാജം എന്ന് ഭർത്തൃഹരിയോ മറ്റു പറയും. മേ മേ എന്ന് കരയുന്ന ആരാ? ആട്. ആരാ ആട്? ആരാണ്? വസ്ത്രമ്മേ കാഞ്ചനമ്മേ. ഭർത്തൃഹരി കൊള്ളാല്ലേ. ഈ ആടാ കരയുന്ന. വസ്ത്രമ്മേ കാഞ്ചനമ്മേ മേ മേ കുർവാണ ഇങ്ങനെ മേ മേ എന്ന് കരഞ്ഞോണ്ടിരിക്കുക. അതിനിടയില് കാലമാകുന്ന കടുവ ഈ പുരുഷനാകുന്ന ആടിനെ അങ്ങ് തിന്നും. ഈ കരച്ചിലിനിടെ അപ്പൊ ഈ കരച്ചിലായി ലോകം. അതാണ് ഇതിൽ കിടന്ന ഈ ലോകത്തിൽ കിടന്ന് കേണുവാണ് കരഞ്ഞ് കരഞ്ഞ്. എന്നെങ്കിലും കരച്ചിട്ട് തരുമോ? ഒട്ടേറെ പരിചയവനങ്ങളാണ് പ്രൗഢം കൊണ്ട് ഗ്രാറ്റിവിറ്റി, ശമ്പളം, കിമ്പളം, പെൻഷൻ, ആ പെൻഷൻ തടഞ്ഞു വെച്ച പേപ്പറുകള് അല്ലേ, ഭാര്യ, പിള്ളേര്, ആശ്രമം, സന്യാസം എന്ന് വേണ്ട ഏത് ചെന്നാലും കരഞ്ഞില്ല. ഇപ്പൊ കൂടുതൽ കരയുന്ന ഞങ്ങൾ കാണുന്നവരാണ്. മൂന്ന് ദിവസമായി അല്ലെങ്കിൽ ഏഴ് ദിവസമായി. ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലത്തൊരു പണിക്ക് പോയാൽ ഏഴ് ദിവസം, ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഏഴ് ദിവസം താമസിച്ച് പഠിപ്പിക്കും. അവസാനം ദക്ഷിണ ഇത്രയാ, ഇതിന്റെ കരച്ചില്ല, ഇതൊരു കരച്ചില്ലാന്ന് മതി. ഇതിനിടയിലോ അവർ കൊണ്ടുവിട്ട വണ്ടി ഒരു വൃത്തിയുള്ളതായിരുന്നു, സ്റ്റാൻഡേർഡിന് ചേർന്നിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കരച്ചിൽ ഞങ്ങൾക്ക് പോലും, ഞങ്ങൾ കരയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടെന്നാണ്. അവിടെ ഞങ്ങൾ കരയുന്നവരാണെന്നെടുത്ത് ചിരിക്കുകയൊന്നും വേണ്ട. കാരണം അപ്പം കോലെ കുത്തി വെച്ചാൽ കോലെടി നിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കാര്യം പറയാനില്ലെന്ന ദണ്ഡാപന്യായം. സർവസംഘ പരിത്യാഗികളുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവന്റെ കാര്യം പറയണോന്ന് ആലോചിച്ചോണം. അത്ര കഷ്ടമാണ്. അങ്ങനെ കേണുവാഴുകയാണ്. അപ്പൊ ഇതിൽ കിടന്ന ഇതിൽ, ഇത് എന്ന് പറയുന്ന ഈ ലോകത്തിൽ, ഇതം ജഗത്, ആ ജഗത്തിൽ കേണുവാണ് നാൾ കഴിഞ്ഞിടുന്നിനി, കേണുവാണ് ദിവസം കഴിയുകയാണ്. ആ എനിക്ക് ഇതിൽ പരം സദാ കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിഞ്ഞിടുന്ന ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ഉള്ളവല്ല. എനിക്ക്, എനിക്കെന്നല്ല അവിടെ പ്രയോഗം, എനിക്ക് പഴയ പ്രയോഗം. ഞാൻ പോയി, ഞാൻ അവിടെ പോയി എന്ന് പറയുന്ന പോയി, നീ വന്നിനി പഴയ പ്രയോഗം. ഇപ്പോഴുണ്ട് വടക്കൻ കേരളത്തിൽ, തക്കില്ല. മനോരമ വായിച്ച് വായിച്ച് ഈ ഭാഷയൊന്നും നിങ്ങൾക്കില്ല. മറ്റേ പഴയ ഭാഷയുണ്ട്, ചാരുവായ, പോയിനി വന്നിനി, കീഞ്ഞു കീഞ്ഞു എന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ഉണ്ടോ? ആ അവൻ കീഞ്ഞു എന്ന് പറയും. അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്, വളരെ ചാരുവായ പ്രയോഗങ്ങളാണ് ഭാഷയിലെ. അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട്. എനിക്ക്, എനിക്ക് ഈ ഉള്ളവന്ന. നിനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം, ഇതിൽ കവിഞ്ഞ് ഇതിനപ്പുറം എന്ത് സങ്കടം വരെ ഈ ലോകത്തിൽ കിടന്ന് ഈ അനുഭവിച്ച ക്ലേശമൊക്കെ മതി. ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളുമായി വന്നു ചേർന്ന ഈ ക്ലേശ സഹസ്രങ്ങൾ മതി. ഞാൻ ഉണ്ടാക്കിയവയും ഈശ്വരൻ ഉണ്ടാക്കിയവയുമായ ഈ ക്ലേശങ്ങൾ മതി. അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ജീവസൃഷ്ടി വൈചിത്രം കൊണ്ട് വന്ന ക്ലേശങ്ങൾ വളരെ കൂടുതലാണ്. അത് അറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാവുള്ളൂ. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൾ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ, ഇതൊക്കെ ജീവസൃഷ്ടിയാണ്. എന്റെ വീട്, എന്റെ കൊട, ഇതെല്ലാം ജീവസൃഷ്ടിയാണ്. ഈശ്വരസൃഷ്ടിയിൽ അങ്ങനത്തെ ഭേദമൊന്നുമില്ല. ആ ജീവസൃഷ്ടിയിൽ വരുന്ന വൈചിത്രം കൊണ്ടുണ്ടാകുന്ന ദുഃഖം, ജീവസൃഷ്ടി പരമായ ദുഃഖം. അത് അറിവ് വരണം, എങ്കിലേ പോവും. ഈശ്വര സൃഷ്ടിയിലും ദുഃഖമുണ്ട്, ചൂട് തണുപ്പ്, അത് തിരീക്ഷ കൊണ്ടാണ്. അതിനൊരു വഴിയേ ഉള്ളൂ, ചൂട് വരുമ്പോ നല്ലപോലെ സഹിക്കാൻ പഠിക്കണം. എത്ര ചൂട് സഹിക്കുന്നു അത്രയും തണുപ്പ് സഹിക്കാം. അതുകൊണ്ട് ഈ വടക്കേന്ത്യയിലെ തണുപ്പത്തേക്കൊക്കെ ചെന്നാൽ അവിടെയുള്ള സ്വാമിമാരുടെ നങ്കയാകാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഉടനെ രജോയി പവയ്ക്കാൻ അവർ ശ്രമിക്കില്ല. അഴിച്ചം കളഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി. അപ്പൊ പോകുന്ന നമ്മൾ വിചാരിക്കും എങ്ങനെയാ ഇതിനകത്തുള്ള ഈ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്, ഉച്ച വഴിയേ ഉള്ളൂ. അതിനെ ഇങ്ങനെ കഴിച്ചു എന്ന് കാണുമ്പോൾ തണുപ്പ് മാറി. അവരുടെ കാലത്തൊന്നും ഐസ് ബൈറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഷൂ ഊരാതെ സോപ്പ് കഴിക്കാതെ അങ്ങിരിക്കും, കുറെ കഴിയുമ്പോൾ മുറിച്ച് കളയേണ്ടി വരും അല്ലേ? തണുപ്പ് പ്രദേശങ്ങളിലെത്തിയാൽ അവരാണെങ്കിൽ ആത്മജ്ഞാനമാകുന്ന പീയൂഷം കഴിച്ച ചൂടാക്കുന്നത്, നമ്മളാണ് രണ്ടിൽ ആർജ് അടിച്ചിട്ടാണ്. ഹിമാലയത്തിന്റെ ഉച്ചയിലൊക്കെ രണ്ടിൽ ആർജ് അടിച്ചാലൊന്നും ഒന്നും ആവില്ല, കാരണം അത്രയും തണുപ്പാണ്. ഇവനെ മൂടി ചൂട് പിടിച്ചു വരുമ്പോഴേക്ക് ഈ സാധനം ആവിയായി പോകും, അത്രയും തണുപ്പാണ്. ആ തണുപ്പിനകത്താണ് ഇവര് നങ്കയായിട്ട് നടക്കുന്നത്. അതിന് കാരണം സഹിക്കുക, ഈശ്വര സൃഷ്ടമായവയെ സഹിക്കുക, ജീവസൃഷ്ടമായതിനെ അറിഞ്ഞ് ഉല്ലംഘിക്കുക, ഇതതിനു വഴി. അത് രണ്ടും ചെയ്തില്ലെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ കേണുവാണ് കഴിയുക, അങ്ങനെ കേണുവാണ്. അതെല്ലാം ഓർക്കണം, എല്ലാ ദുഃഖവും ദുഃഖങ്ങൾ ഒട്ടേറെയാണ്. ജന്മദുഃഖം, ജരാദുഃഖം, ദുഃഖം ദുഃഖം പുനഃപുന, ഇതിന് ഓരോ അതിർത്തിയില്ല. ഒന്ന് മാറിയാൽ അടുത്തത് വരും. ഒരു ദുഃഖം പരിഹരിക്കാനാവും, അത് സഹിക്കാൻ പഠിച്ചാൽ എളുപ്പമുണ്ട്. മൂത്രത്തിൽ ഒരല്പം പഞ്ചസാരയുണ്ട്, അല്പം സഹിച്ചിട്ട് മര്യാദയ്ക്ക് ചാലും ഭക്ഷണവും കഴിക്കുന്നാ കുഴപ്പമില്ല. അതിന് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ കാല് പെരുക്കാൻ തുടങ്ങും. ഇപ്പൊ ഡയബറ്റിക്ക് ന്യൂറോപ്പതിയായി, കുറെ മരുന്നുകൂടെ കഴിച്ചു കഴിയുമ്പോൾ ഡയബറ്റിക്കിന് അപ്രോപ്പതിയായി, കുറെ കഴിഞ്ഞ് അംഗവൈകല്യം ഒക്കെ വന്നിരിക്കും. ഇപ്പൊ പഴയത് സഹിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും, പ്രയോജനമില്ല. ഇതാണ് പഴയ ആളുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, ഒരു വേദന അല്പം പോലും സഹിക്കാൻ പറ്റില്ല, ചെറിയൊരു പനി സഹിക്കാൻ പറ്റില്ല. പനിക്ക് നാലുകൂടെയായിരിക്കും കയ്യെ മുഴുവൻ നീരാവും. അന്ന് കഷ്ടിച്ച് സഹിക്കായിരുന്നു, ഇനിയിപ്പോ ഒട്ടും സഹിക്കാൻ പറ്റില്ല, നാലെണ്ണം കൂടെ കഴിക്കും. ചുക്കുൻ കുനിയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കുന്ന കാണാൻ ചെല്ലു കണ്ടിട്ടില്ല. നേരത്തെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു, ഒരു കൈക്കേ ഉണ്ടായിരുന്നു. അയാൾ വന്ന് കയ്യിൽ എണ്ണയും പരത്തി തടവി തന്നപ്പോ ഇങ്ങനെ കയ്യിലും കൂടെ. അതുകൊണ്ട് എത്ര സഹിക്കുന്നുവോ അത്രയും ശക്തമാവും, അതാണ് ഈശ്വര സൃഷ്ടിയുടെ നില. എത്ര ജീവസൃഷ്ടി ഉണ്ടാക്കുന്നുവോ അത്രയും പതിക്കും. അതിന് ജീവസൃഷ്ടിയെ അറിയണം. അങ്ങനെയുള്ള ഈ ഉള്ളവന് നിനക്കിൽ ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരെ? ഇതൊക്കെ പോലെ ഈ പ്രപഞ്ച ജീവിതം മതി, ഇത് ധാരാളമാണ്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments. to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ചതുർത്ഥ സൂത്രം അതിൻ്റെ ചർച്ച തുടങ്ങുകയാണ്. നമ്മുടെ മൂന്നാമത്തെ സൂത്രം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ശാസ്ത്രയോനിത്വാ, ശാസ്ത്രത്തിന്റെ കാരണം, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ, ശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്നത് എന്ന താല്പര്യം അതാണ് ബ്രഹ്മം എന്നിങ്ങനെ അത് രണ്ടു തരത്തിലതിന്റെ അർത്ഥം വിശദീകരിച്ച് അടുത്ത് വരുന്നത് സമന്വയാധികരണം. പിന്നെ സൂത്രം തത്വ സമന്വയാ എന്നാണ് നാലാമത്തെ സൂത്രം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിന്റെ അവസാനത്തെ സൂത്രമാണിത്. ചതുസൂത്രി എന്ന് പറയുന്നത് ഈ നാല് സൂത്രങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ചതുസൂത്രി എന്ന് പറയുന്നത്, അതിന്റെ അവസാനത്തെ സൂത്രം. ഈ സൂത്രത്തിനകത്ത് ഇതിന്റെ ചർച്ചയിൽ അദ്വൈത സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വിശദമാക്കുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. തത് സമന്വയാ എന്നാണ്. അതിന് ഇവിടെ ഭാഷ്യത്തിൽ തന്നെ വിശദീകരിക്കും. ഇവിടെ വരുന്നത് അതിന്റെ ആ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് പൂർവപക്ഷത്തെ വിഭജിപ്പിക്കുകയാണ് ആദ്യം. ഇവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പോൾ ഭാട്ട മീമാംസകർ, നേരത്തെ വേണമെങ്കിൽ മീമാംസകരിൽ രണ്ടുപേരുണ്ട്, പൂർവമീമാംസകരിൽ പ്രഭാകര മീമാംസകരിൽ ഭാട്ട മീമാംസകർ. പ്രഭാകര ഗുരുവിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രഭാകര മീമാംസകർ, മാർലഭട്ടന്റെ അനുയായികളാണ് ഭാട്ട മീമാംസകർ. ഇവിടെ പൂർവപക്ഷികളായി വരുന്നത് ഭാട്ട മീമാംസകരാണ്. അദ്വൈതത്തിന് അവർ അംഗീകരിക്കുന്നില്ല, ബ്രഹ്മത്തെ കൂടി അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം അസത് എന്നാണ് ഭട്ടന്റെ അഭിപ്രായം, കുമാരല ഭട്ടന്റെ. അപ്പൊ ജൈമിനി മീമാംസ അതിന്റെ വ്യാഖ്യാതാവാണ് കുമാരല ഭട്ടൻ. അവരുടെ അഭിപ്രായമാണ് ആദ്യം ഇവിടെ പറയുന്നത്. അതിന് വിശദിക്കുന്നു, കാരണം വേദാർത്ഥ വിചാരമാണ് പൂർവമീമാംസയിലും വേദത്തിന്റെ താല്പര്യം അതാണ് ഉത്തരമീമാംസയിലും വിഷയം. സ്വാഭാവികമായിട്ടും വേദ താല്പര്യത്തെ പൂർവമീമാംസകരെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതും ഉത്തരമീമാംസയുടെ കണ്ടെത്തലുമായിട്ട് വിരോധമുണ്ടോ, അതോ രണ്ടും ഒന്ന് തന്നെയാണോ, ഈ തരത്തിലുള്ള ചിന്ത ആവശ്യമാണ്. എന്നാലെ വേദത്തിന്റെ ശരിയായ താല്പര്യം മനസ്സിലാക്കും. അതുകൊണ്ടിവിടെ പൂർവമീമാംസകരുടെ ആശയങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുന്നു. ആ ചോദ്യങ്ങൾക്കാണ് ഇവിടെ സമാധാനം പറഞ്ഞ് അദ്വൈത സിദ്ധാന്തത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. കഥം പുന ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം ഉച്ചതി. ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം, ബ്രഹ്മം അതിന് ശാസ്ത്രം പ്രമാണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂത്രത്തിൽ. ശാസ്ത്രമാണ് അതിന് പ്രമാണമുള്ളത്. ശാസ്ത്രം യുവനിഹി പ്രമാണം അസ്യ എന്ന് വ്യാഖ്യാനം, ശാസ്ത്രമാണ് ഇതിന് പ്രമാണമെന്ന് പറഞ്ഞു ആക്ഷേപിക്കുകയാണ്. കഥം ഉച്ചതി ആക്ഷേപാർത്ഥത്തിലാണ് കഥം. അതെങ്ങനെ ശരിയാവും, ബ്രഹ്മത്തിനെങ്ങനെ ശാസ്ത്രം പ്രമാണമാകും? കാരണം കുമാരല ഭട്ടന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മം അസത്ത ില്ല, പിന്നെ എങ്ങനെ അത് ശരിയാകും എന്നാണ്. എന്തുകൊണ്ട് അനുപൂർവ മീമാംസയിൽ നിന്നുള്ള ഒരു സൂത്രത്തിന് തന്നെ ഇവിടെ കാണിക്കുകയാണ്. യാവത ആമ്നായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതഥാന ഇതി ക്രിയാപരത്വം ശാസ്ത്രത്തെ പ്രദർശിതം. ഇത് ജൈമിനീയ സൂത്രമാണ്. ജൈമിനീയ സൂത്രത്തിൽ തന്നെ ഇത് അതലപൂർവക്ഷ സൂത്രമാണ്. ജൈമിനി സൂത്രങ്ങളിലും പൂർവപക്ഷം സിദ്ധാന്തം ഈ തരത്തിലാണ് ഒരു വിഷയം പ്രതിപാദനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ആമനായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതഥാന. അത് കഴിഞ്ഞ് ഇതിന് സമാധാനമായിട്ട് വരുന്ന സൂത്രം ഇവിടെ തന്നെ അർത്ഥം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിധിനാത് ഏകവാക്യത്വ സ്തുത്യർത്ഥ എന്ന വിധീനാംസ്യു. ഇത് പൂർവമീമാംസയുടെ സിദ്ധാന്ത സൂത്രം. ഈ പൂർവക്ഷ സൂത്രം സിദ്ധാന്ത സൂത്രം ഈ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതിനെയും രീതി അതേ രീതി തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിലും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആമ്നായസ്യ വേദസ്യ, വേദം ക്രിയാർത്ഥത്വം, അതായത് ക്രിയക്ക് വേണ്ടിയാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദം, അല്ലാതെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അത് ഈ പറയുന്നത്. അതുകൊണ്ട് ആനർത്ഥയ്ക്കും ആ തദർത്ഥാന അക്രിയാർത്ഥാന ക്രിയക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗമെല്ലാം അനർത്ഥകമാണ് എന്നാണ്. വേദത്തെ ക്രിയയെ ബോധിപ്പിക്കാത്ത വേദഭാഗം ഉണ്ടെങ്കിൽ അത് അനർത്ഥകമാണ് എന്നാണ്. അതായത് പൂർവമീമാംസകർ വേദത്തെ അഞ്ചായിട്ട് വിഭജിക്കുന്നുണ്ട്: വിധി, നിഷേധം, മന്ത്രം, നാമധേയം, അർത്ഥവാദം. എന്നിങ്ങനെ വേദത്തിന് അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ വിഭജിക്കുന്നു. എന്നിട്ടാണ് വേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വിധി: സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം, ഇതിനെ വിധിയാ. നിഷേധം അതുപോലെയുണ്ട്: മാ ഹിംസ്യാ സവ ഭൂതാനി, ഒന്നിനെ ഹിംസിക്കരുത്, നിഷേധമാണ്. മന്ത്രം എന്ന് പറയുന്നത് അവരോ പ്രയോഗ സമവേദ അർത്ഥസ്മാരകവും മന്ത്ര ക്രിയാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് മന്ത്രം. അതിന് മന്ത്രമെന്ന് പറയും. ഇവിടെ ഉദാഹരണമായിട്ട് പറയും: ഇഷിത്വ എന്ന് തുടങ്ങുന്ന ഭാഗം, പലാശ അതിന്റെ ശാഖയെ ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് അത്. അതിലൂടെ പലാശത്തിന്റെ ശാഖ അത് യജ്ഞത്തിന്റെ ഒരു വസ്തുവായി ബോധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിയയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ അതിനെ മന്ത്രങ്ങളെന്ന് പറയും. അതാണ് ക്രിയ പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങളെന്ന് പറയും. നാമധേയം എന്ന് പറയും ഉദ്ഭിത വിജേത. ഉദ്ഭിത എന്ന് പറഞ്ഞൊരു യാഗത്തിന്റെ പേരാണ്. അപ്പൊ യാഗത്തിന്റെ ആ പേരിനെ ബോധിപ്പിക്കുന്നത് നാമധേയം. ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു യാഗ നാമധേയത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു നാമധേയമാണ് യാഗത്തിന്റെ പേരാണ്. അർത്ഥവാദം: കർമ്മത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, നിന്ദ്യമായതിനെ നിന്ദിക്കുക, പ്രശസ്തമായതിനെ സ്തുതിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാക്യങ്ങളെ അർത്ഥവാദങ്ങൾ എന്ന് പറയും. പ്രാശസ്ത്യ നിന്ദ അന്യതര ബോധം, പ്രാശസ്ത്യം അതിന്റെ മഹത്വം അതിനെ ബോധിപ്പിക്കുന്നു. യാഗത്തിന്റെയും മറ്റും വിധിച്ച കർമ്മങ്ങളുടെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നു. നിഷിദ്ധമായ കർമ്മങ്ങളുടെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങൾ അതിനെ അർത്ഥവാദങ്ങൾ എന്ന് പറയും. ഇങ്ങനെ ഈ അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഇവിടെ പറയുന്നത് ക്രിയയെ ബോധിപ്പിക്കാത്ത അല്ലെങ്കിൽ ക്രിയക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങളെ ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ അതെല്ലാം അപ്രമാണമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദത്തിന് ദോഷം വരും. കാരണം സ്വാധ്യായോ അധ്യേതവ്യ എന്ന വിധി അനുസരിച്ച് സ്വസ് ശാഖ, അതാത് ശാഖകൾ ഓരോരുത്തരും അധ്യയനം ചെയ്തുകൊള്ളുമെന്നാണ്. അപ്പൊ വേദത്തിൽ ഒരു പദം പോലും അനർത്ഥകമായി വരാൻ പാടില്ല. ക്രിയയെ ബോധിപ്പിക്കാത്ത ഭാഗങ്ങൾ അനർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു ഭാഗം അനർത്ഥം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതിന് സമാനം പറയും. ക്രിയയെ ബോധിപ്പിക്കാത്തതും സാർത്ഥകമാണെന്നുള്ളതിന് സമാനം പറയും. ഇവിടെ ഇപ്പൊ ഒരു ഭാഗത്ത് മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ക്രിയയെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആ വേദഭാഗം അനർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവമീമാംസകർ എന്ത് ചെയ്യുന്നു? ഇത് ക്രിയാപരത്വം ശാസ്ത്രത്തെ പ്രദർശിതം. വേദത്തിന് ക്രിയാപരം, അത് ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവൃത്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കാനാണ്. അതാണ് വേദത്തിന്റെ മുഴുവൻ വേദത്തിന്റെയും ഉദ്ദേശം. അതാണ് അത് ലക്ഷ്യമാക്കുന്നതാണ് അതിന്റെ ഉദ്ദേശ്യം അതാണ് എന്നിങ്ങനെ ശാസ്ത്രം ക്രിയാപരമാണെന്ന് അവിടെ പൂർവമീമാംസയെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിപ്പോ ഇവിടെ എന്താണ് അതിന്റെ വിഷയം? അതാണ് അടുത്ത് പറയുന്നത്: അതോ വേദാന്താനാം അനർത്ഥക്യം. അതുകൊണ്ട് ഈ വേദാന്ത ഭാഗം അനർത്ഥകമാണ്. അതായത് ഉപനിഷത്തുകളെല്ലാം അനർത്ഥകമാണ്. അത് ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, യാഗാദികളെ ബോധിപ്പിക്കുന്നില്ല, യാഗാദി ചെയ്യാൻ പറയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അക്രിയാർത്ഥത്വം. ഇത് ക്രിയക്ക് വേണ്ടിയുള്ളതാണ്, എങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്. അക്രിയാർത്ഥമാണ്, ക്രിയ ഇത് ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ല, ഇനി ഇതിനെ സാർത്ഥകമാക്കണമെങ്കിലോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ വായം പറയുന്നു. ഇത് ക്രിയയെ ബോധിപ്പിക്കാത്തത് കൊണ്ട് ഈ ഉപനിഷത്തിനെ അനർത്ഥകമായി സ്വീകരിക്കണം. അല്ല, ഇതിനെ ഇനി സാർത്ഥകമാകണമെങ്കിൽ വേദം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതിനെ സാർത്ഥകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്: കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേനവ ക്രിയാവിധി ശേഷം, നിന്നെ ക്രിയാവിധികളുടെ ശേഷമായി അംഗമായി സ്വീകരിക്കാം എന്നാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുണ്ട്, ആ ക്രിയാവിധിയുടെ അംഗമായിട്ട് ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ പുരുഷത്തിനെ സ്വീകരിക്കാം എന്നാണ്. എങ്ങനെ? കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്തിന് യാഗം ചെയ്യുന്നതിന് കർത്താവ് അതായി ചെയ്യുന്നവൻ ആവശ്യമാണ്, ദേവത ആവശ്യമാണ്. ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ് യാഗം. ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുക, അതിനാണ് യാഗം എന്ന് പറയുന്നത്. ഒരു ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ പ്രക്ഷേപിക്കും ഹവിസിന്, ഹോമാഗ്നി. അപ്പോൾ അത് യാഗമായി. അപ്പൊ അതിനൊരു ചെയ്യുന്ന ഒരാൾ വേണം, കർത്താവ്. ഒരു ദേവത വേണം, ഉദ്ദേശ്യമായിട്ടുള്ളൊരു ദേവത വേണം. അങ്ങനെയുള്ള കർത്താവിനെ ദേവതയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് വാക്യങ്ങളും. അതായത് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വം, അത് ജീവനെ ബോധിപ്പിക്കുന്നു. അപ്പോ മീമാംസകർ പറയുന്നത് എന്താണോ, ജീവനെ ബോധിപ്പിക്കുന്ന പദങ്ങളെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, തത് എന്ന് പറയുന്നത് ദേവതയെ ബോധിപ്പിക്കുകയാണ്, അഹം ബ്രഹ്മാസ്മി, അഹം എന്ന് പറയുന്നത് ജീവനെ ബോധിപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, ബ്രഹ്മ എന്ന് പറയുന്നതുകൊണ്ട് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മമൊന്നുമല്ല, ദേവതയാണ്. അപ്പൊ ഇങ്ങനെ എവിടെയെല്ലാം ജീവവാചക ശബ്ദങ്ങളുണ്ടോ അതെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുന്നു, യാഗ കർത്താവിന്. എവിടെയെല്ലാം അതിൽ നിന്ന് ഭിന്നമായ ശബ്ദങ്ങളുണ്ടോ, ബ്രഹ്മ ബോധക ശബ്ദങ്ങളുണ്ടോ, അതെല്ലാം യാഗത്തിന്റെ ദേവതയെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് യാഗവിധികളുടെ അംഗമാണ്, അതിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ഇതിനകത്ത് പ്രാമാണികമായി സ്വീകരിക്കാം. ഇതെല്ലാം അർത്ഥവത്താവും എന്നാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്തിൽ, കർത്താവ് ദേവത തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നതിലൂടെ, ദേവതാദി എന്ന് വെച്ചാൽ ദേവതാദിന്റെ ഗുണങ്ങൾ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ക്രിയാവിധി ശേഷത്വം, ക്രിയാവിധിയുടെ അംഗമാണ്. അല്ലെങ്കിൽ വേറെ ഒന്ന് പറയാൻ എന്താണ്, ഉപാസനാദി ക്രിയാന്തര വിധാനാർത്ഥത്വം വേറെ തരത്തിലും സ്വീകരിക്കും. ഉപാസന വിധിക്കുന്നുണ്ട്, പല പ്രകാരത്തിലുള്ള ഉപാസനകൾ പറയും. മനോ ബ്രഹ്മേത്തി ഉപാസീത, മനസ്സിന് ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. പാചകം ധ്യാനം ഉപാസീത, വാക്കിനെ ധ്യാനുമായി ഉപാസിക്കുക. ഇങ്ങനെ ധാരാളം ഉപാസനകൾ, ധ്യാനം, ആ രീതിയിൽ ധ്യാനിക്കാൻ വേണ്ടി ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം, മാനസികമായ ഒരു ക്രിയ, അതാണ് ഉപാസന. ഉപാസനാദി ക്രിയ എന്ന് പറയുന്നത് ഉപാസന പോലെയുള്ള ക്രിയകൾ, മാനസിക ക്രിയകൾ, അതാണ്. അതായത് തത്വജ്ഞാനമല്ല എന്നർത്ഥം. അതിന്റെ വ്യത്യാസം ഇനി പറയും. ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന് ഈ അധികരണത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും. ഉപാസന എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്, തത്വജ്ഞാനം അതുപോലെ അല്ല. അത് മാനസിക വൃത്തിയാണെങ്കിലും മാനസിക ക്രിയയല്ല എന്ന് വിശദീകരിക്കും. ധ്യാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതുകൂടെ വിശദീകരിക്കും. ഉപാസന പലതരത്തിലുള്ള സാന്ദ്രിക ഉപനിഷത്തിന്റെ ആദ്യഭാഗം നോക്കുക, അതിന് ധാരാളം ഉപാസനകളെ കുറിച്ച് പറയും, അതിന്റെ ഫലങ്ങളും പറയും. ഇന്ന ഉപാസന ചെയ്താൽ ഇന്നതാണ് ഫലം, ഈ തരത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കാൻ പറയുന്നതാണ് ഉപാസന, ചുരുക്കത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ്. ഇതാണ് മീമാംസയുടെ അഭിപ്രായം. അല്ലാതെ ഒരിക്കലും പരമാത്മ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവം, പരിനിഷ്ഠിതം നിശ്ചയരൂപേണ സിദ്ധമായ, പരിനിഷ്ഠിതമായ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുകയല്ല ഉപനിഷത്തിന്റെ ഉദ്ദേശം. പരിനിഷ്ഠിതമായ വസ്തു എന്ന് വെച്ചാൽ സിദ്ധമായ ഒരു വസ്തു, ഉള്ളതായ ഒരു വസ്തു, സംശയരഹിതമായ ഒരു വസ്തു, ആ വസ്തുവിനെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നില്ല, വേദാന്തം പ്രതിപാദിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന, സിദ്ധമായ വസ്തു പ്രത്യക്ഷാദികൾക്ക് വിഷയമാണ്. വേദത്തെ കുറിച്ച് തന്നെ പറയുന്ന എന്താണ്, അജ്ഞാതാർത്ഥ ജ്ഞാപകമാണ്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് അനുവാദകമാകത്തേ ഉള്ളൂ. അറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അറിഞ്ഞതിനെ ഏറ്റുപറയുന്നു എന്നേ പറയാൻ പറ്റും. വേദം അങ്ങനെയല്ല ചെയ്യുന്നത്. അജ്ഞാതമായ വിഷയങ്ങൾ ബോധിപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരു പ്രമാണത്തിലൂടെയും പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെയൊന്നും അതിനറിയാൻ കഴിയുന്നില്ല. വേദത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. യാഗം, അതിന്റെ വിധാനങ്ങൾ, അതിന്റെ ഫലം, അതിന്റെ കർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു പ്രമാണത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് അജ്ഞാതമാണ്. അജ്ഞാതമായ വിഷയത്തെ ബോധിപ്പിക്കുന്നു. അതാണ് വേദത്തിന്റെ പ്രത്യേകത. അപ്പൊ സിദ്ധമായ, നമുക്കെല്ലാം പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ വേദം ബോധിപ്പിക്കത്തില്ല. എന്നാൽ അതിനെ അങ്ങനെ ബോധിപ്പിച്ചാൽ അവിടെ വേദ ലക്ഷണം സമന്വയിക്കുന്നില്ല, അത് പ്രമാണമാകത്തില്ല. മറിച്ച് അത് കേവലം അനുവാദകമാണ്, ഏറ്റുപറയുന്ന ഒന്നായി തീരും. ഒന്നർത്ഥം നമ്മുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സിദ്ധമായ ഒരു വസ്തുവാണ്, നമുക്ക് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. അത് അതിനെ വേദം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അജ്ഞാത അർത്ഥജ്ഞാപകമാകത്തില്ല. അതുകൊണ്ട് പറയുന്ന എന്താണോ, നഹി പരിനിഷ്ഠിത വസ്തു പ്രതിപാദന സംഭവതി. വേദത്തിൽ ഒരിക്കലും അങ്ങനെ സിദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്നത് സിദ്ധമായ ഒന്നാണ്. അതിനെ വേദം പരിനിഷ്ഠിതമായ വസ്തുവാണ്, അതിനെ വേദം ഒരിക്കലും പ്രതിപാദിക്കത്തില്ല. സിദ്ധമായ ഒരു വസ്തു മറ്റ് പ്രമാണങ്ങളിലൂടെ അറിയാവുന്നതാണ്. മറിച്ച് എന്താണ്, സാധ്യമായതിനെ വേദം ബോധിപ്പിക്കത്തുള്ളൂ. യാഗം സാധ്യമാണ്, പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ വേദം ബോധിപ്പിക്കത്തുള്ളൂ എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വ പരിനിഷ്ഠിത വസ്തുന, സിദ്ധമായ വസ്തു, ഇവിടെ നേരത്തെ തന്നെ ഉള്ള വസ്തു, നമ്മൾ പ്രയത്നത്തിലൂടെ സാധ്യം ക്രിയാസാധ്യമല്ലാതിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അത് പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്, പ്രത്യക്ഷമായി അതിനെ അറിയാൻ കഴിയും. തത്പ്രതിപാദനീത ഹേയ ഉപാധേയ രഹിതേ പുരുഷാർത്ഥ അഭാവ. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ പ്രതിപാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. ഹേയവും ഉപാധേയവും നിന്നും ഭിന്നമാണ്. ഹേയ ഉപാധേയ രഹിതം എന്നുവെച്ചാൽ ഹേയ ഉപാധേയ ഭിന്നമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും ഹേയം ഉപേക്ഷിക്കേണ്ടതോ ഉപാധേയം സ്വീകരിക്കേണ്ടതോ അല്ല. അതേസമയം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന എന്താണ്? അത് ഹേയമോ ഉപാധേയമോ ആയിരിക്കും. യാഗം ഉപാധേയമാണ്, സുരാപാനം ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. മദ്യപാനം, സുരാപാനം, അത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. യാഗം, അത് ഉപാധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളാണ് വേദത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇന്നത് ഹേയമാണ്, ഇന്നത് ഉപാധേയമാണ്. അതിൽ നിന്ന് ഭിന്നമാണ് ബ്രഹ്മം. അതിന് ഹേയോ ഉപാധേയ രഹിതമായ ഒന്ന് അതൊരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. യാഗം എന്ന് പറയുന്ന ഉപാധേയമാണ്, അതിലൂടെ പുരുഷാർത്ഥം പ്രാപ്തി ഉണ്ടാവും, സ്വർഗപ്രാപ്തി ഉണ്ടാവും. സുരാപാനം എന്ന് പറയുന്നത് ഹേയമാണ്, അതിലൂടെ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പൊ അതും ക്രമേണ പുരുഷാർത്ഥത്തിന് സാധകമാണ്, അനർത്ഥത്തെ ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പൊ ഹേയവും ഉപാധേയവും അല്ലാത്ത, എടുക്കാനോ തള്ളാനോ കഴിയാത്ത ഒരു വസ്തുവിനെ വസ്തു ഒരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. പുരുഷാർത്ഥം വെച്ചാൽ പുരുഷൈ അർത്ഥ്യതയെ, പുരുഷന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത്, പ്രാർത്ഥിക്കപ്പെടുന്നത് നേടാൻ വേണ്ടി പുരുഷൻ ജീവന്മാരെ ശ്രമിക്കുന്നതേ ആകത്തുള്ളൂ പുരുഷാർത്ഥം. അങ്ങനെ ശ്രമിച്ച് നേടിയെടുക്കുന്നതേ പുരുഷാർത്ഥമാകത്തുള്ളൂ എന്നാണ് പൂർവമീമാംസകരുടെ മതം. അതുകൊണ്ട് എന്താണ്, ഈ വേദത്തിൽ ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നില്ല എന്നാണ്. വേദത്തിലൂടെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത ഏവ അസോ അരോദി ദിശീവമാദീനാം ആലർത്ഥ്യം മാ ഭവത് ഇതി. ഇനി പൂർവമീമാംസയുടെ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. വിധിനാത് ഏകവാക്യത്വർത്ഥേന വിധീനാം സിഹു ഇതി സ്ഥാപകത്വേന അർത്ഥവത്വം ഉക്തം. ക്രിയാപരങ്ങളല്ലാതെയുള്ള വാക്യങ്ങളൊന്നും എന്താണ് അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. പ്രസിദ്ധമായ സത്യവസ്തുവായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥമായി തീരുമല്ലോ. അതുകൊണ്ട് പൂർവമീമാംസകര് തന്നെ സമാനം പറയുന്നു, അർത്ഥവാദ വാക്യങ്ങൾ, അർത്ഥവാദ വാക്യങ്ങളെല്ലാം വിധിവാക്യങ്ങളുടെ സ്ഥാപകങ്ങളായിട്ട്, അതായത് വിധിവാക്യങ്ങളെ വിധിയെ സ്തുതിക്കുന്നതായി സ്വീകരിച്ചുകൊണ്ട്, അതിന്റെ അംഗമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയും സാർത്ഥകമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത. ഒരു അർത്ഥവാദ വാക്യമാണ്. വായുഹു ശീഘ്രഗാമിയായ ദേവതയാണ് എന്നൊരു വാക്യം. വായുദേവത ശീഘ്രഗാമിയാണെന്നാണ് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത്. വായു ശീഘ്രഗാമിയാണ് ദേവത, ശീഘ്രഗാമിയായ ദേവതയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷാർത്ഥമൊന്നും നേടാനില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, വായുദേവത വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയും അവിടെ പറയുന്നുള്ളൂ, വായുവൈ ക്ഷേപിഷ്ഠാദേവത, വായുദേവത ശീഘ്രകാമിയാണ്. അപ്പൊ ഇത്രയും ഇതിന് അർത്ഥവാദവാക്യം എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫലത്തെ കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഈ വാക്യത്തിലൂടെ പിന്നെ എന്ത് ധരിക്കണം, അതിനെ കുറിച്ച് മീമാംസകർ ചിന്തിച്ചപ്പോ വേറൊരു വാക്യം അവർ കണ്ടെത്തി. വായവ്യം ഛേദം ആനധേത, ഒരു വാക്യം. അതായത് വായു ദേവതയെ ഉദ്ദേശിച്ച് ഛേദം ഛേദനിറത്തിലുള്ള മൃഗത്തെ ആലഖനം ചെയ്യണം. ആലഖനം ചെയ്യാന്ന് വെച്ചാൽ ഹിംസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവെ മീമാംസകരെടുക്കുന്നത്. ഹിംസ നേതത്തിൽ ഹിംസയെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ആലഖനം എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുകയെന്ന് മറ്റുള്ള അർത്ഥമെടുക്കുന്നു. പക്ഷെ നടന്നുകൊണ്ടിരുന്ന ഹിംസയാണ്. അപ്പോ ഛേദ വെളുത്ത നിറമുള്ള ആടിനെ ഹിംസിക്കാനാണ് പറയുന്നത്, വായുദേവതയെ ഉദ്ദേശിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും തമ്മില് അവര് താരതമ്യപ്പെടുത്തി നോക്കുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെയും നമ്മളെ ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. വായുവ്യം ഛേദം ആടദേവ, വായുവേ ക്ഷേപിഷ്ഠാദേവത എന്ന്. അപ്പൊ വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ എളുപ്പത്തിൽ ഉണ്ടാകും. ഇത് രണ്ടിന്റെയും കൂടെ താല്പര്യമാണ്. കാരണം ശീഘ്രഗാമിയായ ദേവത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശീഘ്രമായി ഫലപ്രദാനം ചെയ്യുന്ന ദേവത എന്നാണ്, ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഫലത്തെ കൊടുക്കുന്ന ദേവത എന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ബന്ധത്തെ അങ്ങനെ പൂർവമീമാംസകർ കണ്ടുപിടിച്ചു. അപ്പൊ വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം നടത്തി കഴിഞ്ഞാൽ ആ യാഗം ചെയ്യുന്ന യാഗകർത്താവിന് യജമാനന് വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുമെന്നാണ്. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ യാഗത്തെ സ്തുതിക്കുകയാണ്. ആ യാഗം അത്രയും മഹത്തായ യാഗമാണ്, ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫലം കിട്ടും. ഇപ്പൊ വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്ന ആ അർത്ഥവാദ വാക്യം വായുദേവതയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഏകവാക്യം, അതായത് രണ്ടും കൂടി ചേർന്നൊരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഏകവാക്യത്വം എന്ന് പറയും. വാക്യ ഏകവാക്യത്വം, പദ ഏകവാക്യത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെ മീമാംസയിൽ ചർച്ചയ്ക്ക് വരും. അപ്പൊ ഇവിടെ വരുന്ന ഈ വിധിവാക്യവും ഈ അർത്ഥവാദ വാക്യവും രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വിശാലമായ ഒരു അർത്ഥത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് വിധിവാക്യങ്ങളുമായി ഏകവാക്യമായിട്ട് അർത്ഥവാദങ്ങൾ വിധിവാക്യത്തിന്റെ അംഗമാകുന്നു എന്നാണ്, അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും സാർത്ഥകമാണ് എന്നുള്ളതാണ് പൂർവമീമാംസകരുടെ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ ഉദാഹരണമെന്ന് പറയുന്നത് സ്വരോദി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേദവാക്യമാണ്. സ്വരോദീത് യഥാരോദീത് രുദ്രത്വം, ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന എന്താണ്, ഇത് ഒരു അർത്ഥവാദ വാക്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത്, അതായത് വായുർവൈ ക്ഷേപിഷ്ഠാ ദേവത എന്ന് പറയുന്നത് സ്തുതിപരമായ വാക്യമാണെങ്കിൽ വേറൊരു വാക്യമുണ്ടെന്നാണ്. ബർഹിഷി രജതം എന്ന ദേയം എന്ന് പറയും. യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുതെന്നാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അതിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വാക്യം വരുന്നത്. സോ അരോദീസ് യഥരോദീസ് സദ്രുദ്രസ്യ രുദ്രത്വം എന്ന് പറയുന്ന വാക്യം.
4: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: Adil Ulaas Samsaritu Indana Adhvarin. So Abhipedh Rasma Degagi Bibhedi Sahayam Ichhanjakre പ്രജാപതിയും ആ പ്രഥമ ശരീരി സവൈ ശരീരി പ്രഥമ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രജാപതി ഭയന്നു. യസ്മദയം പുരുഷവിധ ശരീര കരണവാൻ ആത്മനാശ വിപരീത ദർശനവത്വാത് അഭിഭേദ തസ്മാസാമാന്യേകാഗിഭിഭേദി പറയുന്നു. ഇന്നും മനുഷ്യന് ഒറ്റയ്ക്കാകുമ്പോൾ ഭയക്കുന്നു, മറ്റാരും അടുത്തില്ലാതിരുന്നു കഴിഞ്ഞാൽ, ഏകാന്തതയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഭയക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു? ഈ പ്രജാപതി ഭയന്നതുകൊണ്ടാണ്. പ്രജാപതിയും പുരുഷരൂപത്തിലായിരുന്നു, എന്താണ്, ശരീരം ഉണ്ടായിരുന്നു, കർണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ താൻ നശിച്ചു പോകുമോ, ഇതാണ് ഭയത്തിൻ്റെ മൂല കാരണം. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവ്, ന്യൂനത, നാശം, നഷ്ടം ഇത് സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഭയത്തിന് കാരണമായിരിക്കുന്നത്. അങ്ങനെ ഭയന്നു, താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഏകാഗിയായി, അതുകൊണ്ട് ഭയന്നു. അതുകൊണ്ടാണ് ഇന്നും ഏകാഗികൾ ഭയക്കുന്നത്. ഇന്ദ്ര അസ്മാദാധിപ ദേവ ഹേതു വിരിദർശന അപനോദ കാരണം യഥാഭൂതാത്മദർശനം സ്വയം പ്രജാപതി ഈക്ഷാമീക്ഷണം ചക്രയെ. അത് മാത്രമല്ല, എന്താണ് ഭയഹേതു കാരണമായിരിക്കുന്ന വിപരീത ദർശനമാണ് അതിനെ ഇല്ലാതാക്കുന്ന ശരിയായിട്ടുള്ള ആത്മദർശനം അത് ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ താൻ ആരാണ്? കോഹം. കോഹം എന്നുള്ള ചോദ്യം നേരത്തെ പറഞ്ഞു, പ്രജാപതി ഒരു ശരീരത്തോടു കൂടിയവനാണ്, അതുകൊണ്ട് തന്നെക്കുറിച്ച് ചോദിച്ചു. എന്നാലും ആ ചോദ്യം എത്തിച്ചേരുന്ന ഇവിടെ ഇവിടെ പറയുന്നു ആത്മ അന്വേഷണത്തിലാണ്, യഥാഭൂത ആത്മദർശനത്തിലാണ് അത് എത്തിച്ചേരുന്നത്. യഥാഭൂത ആത്മദർശനം സ്വയം പ്രജാപതി ഈക്ഷണം ചക്രിയ. പ്രജാപതി ഈക്ഷിച്ചു എന്ന് പറയുന്ന ഇതാണ്, കോഹം എന്ന് ചിന്തിച്ചതാണ്, അതാണ് ഈക്ഷ എന്ന് പറയുന്നത്. അപ്പൊ താൻ ആരാണ് എന്ന് ചിന്തിച്ചാൽ തന്റെ തത്വത്തിൽ എത്തിച്ചേരുമല്ലോ. കൃതവാൻ ഹസ സ്മാ കഥമിത്യസ്മാത്മത്വാന്യ ആത്മവ്യതിരേഖേണ വസ്തുന്തരം പ്രതിദ്വന്ദ്വിഭൂതം നാസ്തി തസ്മിന് ആത്മജ്ഞാനഹിത്വഭാവേ കസ്മാന്നം ഭേദി. പറയുന്നു ഇവിടെ താനല്ല, മറ്റൊന്നുമില്ല, താനും എങ്ങനെ ആത്മസ്വരൂപനായ താൻ തന്നിൽ നന്യം ഒന്നുമില്ലാതിരിക്കും, പിന്നെ താൻ എന്തിനാ ഭയക്കണം? അടുത്ത് പറയുന്നത് ദ്വിതീയാദ്വൈ ഭയം ഭൂതി, രണ്ട് ഉണ്ട് എന്നുള്ള തോന്നലാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ രണ്ടാമതൊന്നുമില്ല താൻ മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനു ഭയക്കണം? തദ്ദേവ യഥാഭൂതാത്മദർശനേന ഏവ ദർശനാദേവ അസ്യ പ്രജാപതിർ ഭയം വിയായ വിസ്പഷ്ടഭഗതവാ. അങ്ങനെ സ്വസ്വരൂപത്തെ ധരിച്ചു കഴിഞ്ഞാൽ ഏകാഗിയാണെങ്കിലും ഭയക്കുന്നില്ല. എന്താണ്? താൻ സർവാത്മാവായ ആത്മസ്വരൂപമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഏകാന്തത്തിനും ഭയം വരുന്നില്ല, അല്ലെങ്കിൽ ഏകാന്തത്തിൽ ഭയം വരും. തസ്യ പ്രജാപതിർ ഭയം തത് കേവല അവിദ്യാനിമിത്തമേവ പരമാർത്ഥദർശനേന അനുപന്നം. ഇവിടെ എന്താണ്? ഈ ഭയം ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ സർവർക്കും വരുന്ന ഭയം. ആ ഭയം എന്തുകൊണ്ടങ്ങനെ വരുന്നു? കേവല അവിദ്യാനിമിത്തമേവ, അത് തന്നെയാണ് പ്രജാപതിക്കും വന്നത്. പരമാർത്ഥ ദർശനം പരമാർത്ഥ സാക്ഷാത്കാരത്തിൽ ശരിയല്ല. അഭേക്ഷിക്കുമിത്യസോ ഹിതവാൻ പരമാർത്ഥ നിരൂപണായ ഭയം അനുപന്നമേവിപ്രായം. എന്തിനാ ഭയക്കേണ്ടത്? എന്തിനാ അവൻ ഭയന്നു? പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയക്കുന്നില്ല, ഭയം യുക്തമല്ല. യസ്മാ ദ്വിതീയ വസ്തുന്തരാദ്വി ഭയം ഭൂതി, രണ്ടാമതെന്നുള്ളതും തോന്നിയാൽ ഭയം വരും. താൻ സർവാത്മാവായ പരമാത്മാവാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയം വരുന്നില്ല. പക്ഷേ തനിക്ക് അന്യമായ ഒന്നുണ്ടെന്നറിഞ്ഞാൽ ഭയം വരും. ദ്വിതീയൻ്റെ വസ്തുന്തരം അവിദ്യ പ്രസ്താവിതമോ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതാണ് രണ്ടാമത് വരുന്ന വസ്തുക്കളെല്ലാം. അപ്പോൾ രണ്ടാമതൊന്നില്ല, ഈ പ്രപഞ്ചം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ പറയുന്നത്, അതെല്ലാം അവിദ്യാപ്രത്യുപസ്ഥാപിതമേവ, അവിദ്യ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അദൃശ്യമാനദ്വിതീയം ഭയജന്മനോഹി, താൻ രണ്ടാമതൊന്നുകൊണ്ട് താൻ അറിഞ്ഞില്ലെങ്കിലും ഭയം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടാമതൊന്നുകൊണ്ട് അറിയുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നു. മറിച്ചാണെങ്കിലോ തത്ര കോമോഹക ശോക ഏകത്വ മനുഷ്യത് ഏകത്വ ജ്ഞാനമുള്ളവന് ശോകമോഹങ്ങളില്ല എന്നും ശ്രുതി പറയുന്നുണ്ട്. ഇത് മന്ത്രമാണ് ഏകത്വ ദർശന ഭയം അനു അപനോ അപനോദിതം യുക്തം കസ്മാ ദ്വിതീയ വസ്തുന്തരാദ്വൈ ഭയം ഭവതി. പറയുന്നു ഏകത്വ ദർശനം കൊണ്ട് എന്താണ് ഭയത്തെ ഇല്ലാതാക്കുന്നു, മറിച്ചാണെങ്കിലോ വസ്തുന്തരജ്ഞാനം കൊണ്ട് ഭയമുണ്ടാകുന്നു. ഏകത്വ ദർശനേന ദ്വിതീയ ദർശനം അപനീതം ഇതി നാസ്തികത. എന്തുകൊണ്ട് ഏകത്വ ദർശനം കൊണ്ട് ദ്വിതീയ ദർശനത്തെ മാറ്റാത്തടത്തോളം കാലം ഭയമുണ്ടായി തന്നെ എവിടെയെങ്കിലും ഭയക്കും. ഒരുപക്ഷെ നല്ല ആരോഗ്യവും മനസ്സും ബുദ്ധിയൊക്കെ ഉള്ള സമയത്ത് തൻ്റെ ചുറ്റുപാടുള്ള ഒന്നിനെയും ഭയം നിന്നൊരു പക്ഷേ ശരീരം ആരോഗ്യം ബുദ്ധിയൊക്കെ ക്ഷയിക്കുമ്പോൾ മരണശയ്യയിൽ കിടന്നെങ്കിലും ദൈവം ഭയക്കും, അന്യത്തെ കുറിച്ച് ഭയക്കും, മരണത്തെ ഭയക്കും. ദ്വിതീയ ദർശനത്തെ ഇല്ലാതാക്കുന്നതൊരു ഭയം ഉണ്ടായിരിക്കും. ആ ഭയത്തെ ഇല്ലാതാക്കുന്നതിന് ദ്വിതീയ ദർശനം ആവശ്യമാണ്. ദ്വിതീയ ദർശനം അദ്വിതീയ ദർശനം ആവശ്യമാണ്. ദ്വിതീയ ദർശനം ഇല്ലാതാകണം. ഇത് ഈ ഭയരാഹിത്യം ഇതേക്കുറിച്ച് അടുത്ത് തന്നെ വിശദീകരിക്കും. അവിടെ പറയുന്നത് തത്വജ്ഞാനിയുടെ ഭയരാഹിത്യം അതെങ്ങനെ വരുന്നു, പ്രാരബ്ധത്തിൽ എങ്ങനെ ഭയം വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പൂർവ്വക്ഷത കൊണ്ടുവരുന്നത്. അദ്വിതീയാവസ്ഥയിൽ എങ്ങനെയാണ് ഭയമില്ലാതാകുന്നത്, അത്ര ചോദ്യം എന്തി അവിടെ ചോദിക്കുന്നു. കുത പ്രജാപതിരേഖത്വ ദർശനം ജാതം കോവാസ്മി ഉപതി ദേശ അനുപതിഷ്ഠമേവ പ്രാതിരഭൂ അസ്മദാദേരവി തഥാപ്രസംഗ പറയുന്നു. ഇവിടെ പ്രജാപതിക്ക് എങ്ങനെ ഏകത്വ ദർശനം വന്നു, ഇവിടെ പ്രജാപതി ആ സ്വസ്വരൂപ ബോധമുണ്ടായോ, കോഹം എന്ന് സ്വയം ചോദിച്ചു, താൻ ആരാണോ, അതിനുത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് ആത്മബോധമായി. ഇവിടെ പറയുന്നു താൻ തന്നെയാണ് സർവമായിരിക്കുന്നത്. അത് പറയുന്നു ദ്വിതീയാത്മയി ഭയം പോതി, രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഭയമുണ്ട്, ഇവിടെ രണ്ടാമതൊന്നില്ല എന്നും പറയുന്നു. അപ്പോൾ അത് പറയുന്ന തത്വജ്ഞാനത്തെ കുറിച്ചാണ്. അദ്വിതീയ അവസ്ഥയിൽ ഭയമില്ലെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രജാപതിക്ക് എങ്ങനെയാണ് ഏകത്വ ദർശനം വന്നത്? ഭയമില്ലാന്ന് പറയുന്നുണ്ടല്ലോ, ഏകത്വ ദർശനത്തിൽ അല്ലാതെ ഭയമില്ലാതാകും. ഇതെങ്ങനെ വന്നു? കോവാസ്മി ഉപദേശാര ഈ പ്രജാപതിക്ക് ഈ തത്വത്തെ ഉപദേശിച്ചത്. അത് അനുപദിഷ്ടമേ പ്രാതിരഭൂ, ആരുപദേശിക്കാതെ തന്നെ ഇതിങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നത് പോലെ ആത്മബോധം ഉണ്ടായെങ്കിൽ അസ്മദാദേരവി തഥാപ്രസംഗ, നമ്മൾക്കും അതുപോലെയൊക്കെ സംഭവിക്കാം. ഗുരു ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല, ഉപദേശം ആവശ്യമില്ല. ഇവിടെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതിക്ക് ബോധമുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്? അത് ജന്മാന്തരകൃത സംസ്കാര ഹേതുകം. ഇതിനൊന്നേ മറുപടി പറയാൻ പറ്റും. എന്താണ് ജന്മാന്തരത്തിൽ? പൂർവ്വജന്മത്തിലെ സംസ്കാരമുണ്ട്. പൂർവ്വജന്മത്തിലെ ഉപാസനയുടെയും മറ്റും ഫലമായിട്ടെന്ന് പറയുകയാണെങ്കിലോ ഏകത്വ ദർശന അനർത്ഥയ്ക്ക് പ്രസംഗ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഏകത്വ ദർശനം വ്യർത്ഥമായി തീരും. പൂർവ്വജന്മത്തിലെ ആ സംസ്കാരം കൊണ്ട് ആണ് ഈ ജന്മത്തിൽ ഭയം ഇല്ലാതായതെങ്കിൽ പിന്നെ ഏകത്വ ദർശനത്തിൻ്റെ ആവശ്യം തോന്നും. ഈ ജന്മത്തിൽ ഗുരുപദേശത്തിൻ്റെയും തത്വസാക്ഷാത്കാരത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. പൂർവ്വ സംസ്കാരം കൊണ്ട് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കുമോ എന്നാണ് ഏകത്വ ദർശനം ആനന്ദിക്കുക. ഏകത്വ ദർശനം വ്യക്തമായി തീരും. യഥാ പ്രജാപതിർ അതിക്രാന്ത ജന്മാവസ്ഥസ്യ ഏകത്വ ദർശനം വിദ്യമാനമപ്പി അവിദ്യാബന്ധകാരണം നാപനിന്യേ പറയുന്നു. പൂർവക്ഷമാണ് പ്രജാപതി. ഇവിടെ പറയുന്നിടത്ത് ആര പ്രജാപതിക്ക് വിരസത അനുഭവപ്പെട്ടു, താൻ ഒറ്റയ്ക്കായിപ്പോയി, തനിക്ക് ഒരു എണ്ണ വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു, ഭാര്യ ആഗ്രഹിച്ചു, താൻ സ്വയംണ്ടായി, പിന്നെ സൃഷ്ടി നടത്തി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പ്രജാപതിക്ക് പൂർവ്വജന്മത്തിൽ തന്നെ ഏകത്വ ദർശനം ഉണ്ടായി. അതിക്രാന്ത ജന്മാവസ്ഥസ്യ ഏകത്വ ദർശനം വിദ്യമാനമൊക്കെ അവിദ്യ ബന്ധകാരനല്ല അപനിഷി. പക്ഷെ ഇവിടെ അവിദ്യാബന്ധത്തെ ഒന്നും നശിപ്പിക്കുന്നില്ല. ഏകത്വ ദർശനം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഏതോ അവിദ്യ സംയുക്തയവായും ജാതോ വിഭേ. എന്തുകൊണ്ട് അവൻ ജനിച്ചുടനെ ഭയന്നു? അവിദ്യയോടുകൂടി ജനിച്ചിട്ടാണല്ലോ ഭയന്നത്. ഏകം സർവേഷാം ഏകത്വ ദർശനം ആനർത്ഥയ്ക്കും പ്രാപ്തമാക്കുക. ഏകത്വ ദർശനം കൊണ്ട് പ്രയോജനമില്ലെന്ന് വരും. പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ എന്തായാലും പ്രജാപതിക്ക് ആരും ഒന്നും ഉപദേശിച്ചില്ല. ഇത് ഈ പ്രജാപതി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരാൾ അങ്ങനെയാണ്, തത്വജ്ഞനാണ്, പക്ഷേ ഈ ജന്മത്തിൽ ഉപദേശിച്ചില്ല. പറയുന്നു പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ടുണ്ടായെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഈ തത്വജ്ഞൻ ഭയക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു, പ്രജാപതി ഭയക്കുന്നു. അപ്പോൾ ആ ജ്ഞാനം ഈ ഭയം തുടങ്ങിയേ നശിപ്പിച്ചില്ല. അവിദ്യയോടു കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. ഹേവായും ജാതു അവിധേയ. ഇപ്പോൾ അത് ഒരു സാധാരണ ജീവനെ സംബന്ധിച്ച് കൊടുക്കാൻ പറയുന്നു. ആ സാധാരണ ജീവൻ ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായി ജനിച്ചു. ജ്ഞാനിയായിട്ടാണ് ജനിച്ചെങ്കിൽ പിന്നെ എങ്ങനെ? സാധാരണ ശിശു ജാത മാത്രം. ശിശു തന്നെ എന്ത് ചെയ്യുന്നു? ഭയക്കുന്നു, പിന്നെ കരയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ജ്ഞാനിയാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? പറയുന്നു ആ ജനിച്ചപ്പോൾ കരഞ്ഞില്ല, അതിൽ കുറച്ച് കഴിഞ്ഞ് കരഞ്ഞു, എന്തായാലും കരയുന്നുണ്ടല്ലോ, എന്നല്ലെങ്കിൽ നാളെ കരയും. അപ്പോൾ എന്തായാലും കരയുന്നുണ്ടെങ്കിൽ ഭയമുണ്ട്, ഭയമുണ്ടെങ്കിൽ ജ്ഞാനിയില്ല. അത് പ്രജാപതിയെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുകയോ? സർവേഷാം ഏകത്വ ദർശനാനുഭവിക്കും. അല്ല, ഏകത്വ ദർശനം ഉള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ രാഗദ്വേഷങ്ങളെല്ലാം കാണുന്നുണ്ട്, ഭയകമ്പാധികളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട്. എന്നാൽ ഇവിടെ ആത്മദർശനത്തെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം പൊരുത്തപ്പെടാത്തതാണ്. കുറവശമാണ് പറയുന്നത്. സർവേഷാത്മീകത്വ ദർശന അനർത്ഥിക്കും പ്രാപ്തീയാത്മീകത്വ ദർശനം അനർത്ഥമാണെന്ന് തോന്നാലോ അന്ത്യമേവ നിവർത്തകം ഇത് ചെയ്ത്. അതുകൊണ്ട് പിന്നെ ഒരു സമാനം വിടാം. ഇങ്ങനെ ഒരു ആത്മീകത്വ ദർശനം ഉണ്ടായാലും അവസാനം മരിക്കുന്ന സമയത്ത് ഒരു ദർശനം ഉണ്ടാവും. ആ ദർശനമാണ് ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്നത്. അവസാന നിമിഷത്തിൽ അവസാന നിമിഷം ഒരു ജ്ഞാനം ഉണ്ടാവും. കാരണം അങ്ങനെ കാണുന്നത് ജ്ഞാനിയാണെങ്കിലും അവസാനം വരെ മരണസമയം വരെ ഭരണവും ഇത് ഭയം ഇതെല്ലാം കാണുന്നുണ്ട്. രാഗദ്വേഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇയാളെങ്ങനെ ജ്ഞാനിയാകുന്നു, എങ്ങനെ അവസാനം ശരീരം വിടുന്നത് വരെ ഇതൊക്കെ കാണുന്നുണ്ട്. രാഗദ്വേഷങ്ങൾ കാണുന്നു, ഭയം കാണുന്നില്ല, എങ്ങനെ ജ്ഞാനിയാവും. അപ്പോൾ അവിടെ കൽപ്പിക്കേണ്ടി വരുന്നതാണോ അന്ത്യമേവ നിവർത്തകം, അവസാന സമയത്തൊരു ജ്ഞാനം ഉണ്ടാകും, അതെല്ലാത്തിനും നശിപ്പിക്കാത്തോടെ മുക്കണം. മരണത്തോടുകൂടി മുക്തി, അതുവരെ മുക്തിയില്ല. ഞാനും കൊണ്ട് പ്രയോജനമില്ല എന്നാണെങ്കിലോ നാ പൂർവോത് പുനഃപ്രസംഗേന അനേകാന്ത്യ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു ജ്ഞാനം ഉണ്ടായി, അപ്പോൾ ആ ജ്ഞാനം കൊണ്ട് വിശേഷമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഭയകമ്പാദികളും രാഗദ്വേഷങ്ങളും ഉണ്ടായി. പിന്നെ ഇനി രണ്ടാമത് വേറൊരു ജ്ഞാനം ഉണ്ടായി, അല്ലെങ്കിൽ അവസാനം ഒരു ജ്ഞാനം ഉണ്ടായി. അപ്പോൾ ആ ജ്ഞാനം കൊണ്ട് ഇതൊക്കെ നശിച്ചു എന്നങ്ങനെ കണക്കാക്കാൻ പറ്റും. കാരണം ഒരു ജ്ഞാനം ഉണ്ടായിട്ട് ഇതൊന്നും മാറിയില്ലെങ്കിൽ പിന്നെ അവസാനത്തെ ജ്ഞാനം കൊണ്ട് ഇതങ്ങനെ മാറും. ജ്ഞാനം എല്ലായിടത്തും ഒരുപോലെ അല്ലേ. അതുകൊണ്ട് ഒരു ജ്ഞാനം കൊണ്ട് മാറാത്ത പിന്നെ ഇനി ഒരു ജ്ഞാനം കൊണ്ട് മാറത്തില്ല. അപ്പോൾ ഭയകമ്പാദികളെല്ലാം ഇങ്ങനെ ജ്ഞാനിയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നവരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനം അനർത്ഥകമാണ്. അതാണ് പൂർവോത്പന പ്രസംഗേന അനേകാന്ത്യ. ഇതിനൊരു ഫലമില്ലാതെ വരും. ഒരു ജ്ഞാനം അജ്ഞാനത്തെയും കാര്യങ്ങളെയും നശിപ്പിച്ചെങ്കിൽ പിന്നീട് വരുന്ന ഒരു ജ്ഞാനവും നശിപ്പിക്കുന്നതിനൊരു ഉറപ്പുമില്ല. തസ്മാത് അനർത്ഥകമേവ ഏകത്വ ദർശനം. ഇത് അതുകൊണ്ട് ഈ ഏകത്വ ദർശനം അനർത്ഥകമാണ്. ഇത് ചെയ്ത് നിഷദോഷ ശരിയല്ല. അതിൽ ദോഷമൊന്നുമില്ല. ഉത്കൃഷ്ട ഹേതു ഉദ്ഭവത്വ ലോകവം വിശദീകരിക്കുന്ന യഥാ പുണ്യകർമ്മോദ്ഭവൈ വിവിക്തൈ കാര്യകർണൈ സംയുക്തൈ ജന്മനി സതി പ്രജ്ഞാമേത സ്മൃതി വൈശാരദ്യം ദൃഷ്ടം തഥാ പ്രജാപതിർധർമ്മജ്ഞാന വൈരാഗ്യൈശ്വര്യ വിപരീതഹേതു സർവപാത്മദഹാ വിശുദ്ധൈ കാര്യകർണൈ സംയുക്തം ഉത്കൃഷ്ടം ജന്മ തദുദ്ഭവം ച അനുപദിഷ്ടമേവ യുക്തമേകത്വ ദർശനം പ്രജാപതേ. അങ്ങനെ സംഭവിക്കാം. ഉത്കൃഷ്ട ഹേതു ഉദ്ഭവത്വം, കാരണം ഉത്കൃഷ്ടമായ ഹേതുവിൽ നിന്നും ജനിച്ചതുകൊണ്ട്. എങ്ങനെ ഈ ലോകത്തിൽ സാധാരണ കാണുന്നത് പോലെ ഉത്കൃഷ്ടമായ ഹേതുക്കളിൽ നിന്ന് ജനിക്കുന്ന ജീവന്മാരിൽ ചില പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ട് ലോകത്തിൽ. എങ്ങനെയാണ്? യഥാ പുണ്യകർമ്മോദ്ഭവേഹി, പുണ്യകർമ്മം കൊണ്ട് ഉണ്ടായി ചില ജീവന്മാരങ്ങനെ ഉണ്ടാകും. പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നു. വിവിക്തേഹി, അവർ എന്താണോ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളൊന്നും കൂടാതെ വിലക്ഷണമായ വിശുദ്ധമായ ബുദ്ധിയോടുകൂടി ജനിക്കുന്നു. കാര്യകർണൈഹി സംയുക്തേഹി, അവരുടെ കാര്യങ്ങൾക്കും കാര്യത്തിനും കർണങ്ങൾക്കും എല്ലാം ഒരു ശുദ്ധജന്മനാ തന്നെ ഉണ്ടായിരിക്കും. സംയുക്ത ജന്മനുസൃതി പ്രജ്ഞ മേധ സ്മൃതി വൈശാരദ്യം അത് എന്താ അതിൻ്റെ അടയാളം? ഇവിടെ പറഞ്ഞല്ലോ വിവിക്തേഹി, അവർ വിശുദ്ധരായി ജനിക്കുന്നു. വിശുദ്ധരായി ജനിക്കുന്നത് അവർക്ക് പ്രജ്ഞ മേധ സ്മൃതി അവരുടെ ഇതെല്ലാം ആത്മതത്വത്തെ സംബന്ധിച്ചുണ്ട്. അവരുടെ വൈശാരദ്യം അതിൻ്റെ വിശദ കാണുന്നു. പ്രജ്ഞയിൽ നവനവ ഉന്മേഷശാലിനിയായിരിക്കുന്ന അവരുടെ ബുദ്ധി തത്വത്തെ ഗ്രഹിക്കുന്നതിന് അതിൽ യാതൊരു വൈഷമ്യം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അവരുടെ സ്മൃതി ഗ്രഹിച്ച തത്വത്തെ അവർ വിസ്മരിക്കുന്നില്ല. അതെല്ലാം വൈശാരഥ്യം വിശുദ്ധി ദുഷ്ടം. അത് ചില ജീവന്മാരിലങ്ങനെ കാണുന്നുണ്ട്. ജന്മനാൽ തന്നെ മറ്റുള്ള ജീവന്മാരിൽ നിന്നും വിലക്ഷണമായി ജനിക്കുന്നു. അവരുടെ ബുദ്ധി എന്ന് പറയുന്ന വളരെ വിലക്ഷണ ബുദ്ധി, എന്നുവെച്ചാൽ വക്രബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനും വിസ്മരിക്കാതിരിക്കുന്നതിനുള്ള വിശദമായൊരു ബുദ്ധി കൊണ്ട്. തഥാ അതുപോലെ പ്രജാപതേ, പ്രജാപതി ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ വിപരീത ഹേതു, ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ഇതിനെല്ലാം വിരുദ്ധമായിരിക്കുന്ന സർവപാത്മദാഹ, സർവപാപവും ഉപാസന കൊണ്ട് പൂർവ്വജന്മത്തിൽ നശിപ്പിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. അതിന് ഉപാസനയുടെ ആവശ്യമാണ്, അതിന് ഫലമുണ്ടെന്ന് പറയുന്നു. വിശുദ്ധ ഹി കാര്യകരണേ ഹി സംയുക്തം, വിശുദ്ധമായ കാര്യകരണങ്ങളോടുകൂടിയിരിക്കുന്നു.

0: ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാറണം, വെളിച്ചത്തിന് ഇന്ധനം വേണം, ഇന്ധനം ശുഷ്കമായിരിക്കണം. ഇതെല്ലാം ക്രമമായി പോയാലേ കാര്യം നടക്കും. നല്ല ആർദ്രമായ ഇന്ധനം കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ജ്വലിക്കുന്ന അഗ്നി കൊണ്ട് അന്ധതയെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിനൊരു ക്രമികത വന്നിരിക്കുന്നത്. ഉപാസനയുടെ പ്രാധാന്യത്തെ അവിടെ എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് പാപാദി ദോഷങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസന, വൈദികമോ അവൈദികമോ ശ്രവതമോ സ്മാർത്ഥമോ ആയ ഉപാസനകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൊണ്ട് അന്ധക്കരണ വിശുദ്ധി വന്നേ പറ്റും. അല്ല, നേരിട്ട് തത്വജ്ഞാനത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. തത്വജ്ഞാനം അവിടെ നിഷ്ഫലമായി. അതുകൊണ്ട് പ്രജാപതി എന്ത് ചെയ്തു? മുമ്പ് തൻ്റെ കാര്യകരണങ്ങളെല്ലാം ശുദ്ധമാക്കി ഉത്കൃഷ്ടമായ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചു. അങ്ങനെ ഉത്കൃഷ്ട ജന്മ, ഉത്കൃഷ്ടമായൊരു ജന്മം ഉണ്ടായി. തദ്ഭവഞ്ച അനുപദിഷ്ടമേവ യുക്തം ഏകത്വ ദർശനം. അവിടെ ആരും ഉപദേശിക്കാതെ തന്നെ കോഹം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഏകത്വ ദർശനം അവിടെ സ്പഷ്ടമായി. നമ്മൾ 100 തവണ കോഹം കോഹം എന്ന് ചിന്തിച്ചാലും വെറും കോഹം, നിശ്ചയിച്ചൊന്നും സംഭവിക്കുന്നില്ല. പ്രജാപതി 1 തവണ കോഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഗതി ഓക്കെ. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. ഏകത്വ ദർശനം പ്രജാപതേഹി, പ്രജാപതിക്ക് ഉണ്ട്. ചില മഹാത്മാക്കളൊക്കെ പറയും കോഹം എന്ന് നിങ്ങൾ ധ്യാനിക്കുക. ഒരുപാട് പേരിങ്ങനെ കോഹം ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ചത്തുപോയിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകാതെ, കാരണം കോഹം കൊണ്ട് മാത്രം ഒരു രക്ഷയും ഇതുപോലെയുള്ള ഉപാസനകളും മറ്റുമൊക്കെ ചെയ്താലേ ഉള്ളൂ. ഭാഷകാരൻ തറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉപാസന നിഷേധിക്കുന്നൊന്നുണ്ട്, അത് മാത്രം കൊണ്ട് കാര്യം മാത്രം നേരിട്ട് ഫലത്ത് കൊടുക്കത്തില്ല. കോഹം മാത്രവും പറ്റത്തില്ല, രണ്ടും വേണം. ഉപാസനയ്ക്ക് ശേഷം കോഹം, അല്ലാതെ ആദ്യമേ കോഹത്തിൽ തുടങ്ങിയ ഒരു രക്ഷയും സ്മൃതി ജ്ഞാനം അപ്രീതം യസ്യ വൈരാഗ്യം ച ജഗത്പതി ഐശ്വര്യം ദൈവധർമ്മശ്ച സഹ സിദ്ധം ചതുഷയം. വളരെ സ്പഷ്ടമാണ്, ജ്ഞാനം അപ്രതികം, ഒരു പ്രതിബന്ധവും കൂടാതെയുള്ള ജ്ഞാനം. അതാണ് പല മഹാത്മാക്കളിലും ജന്മനാൽ തന്നെ ഒരു പ്രതിബന്ധവും കൂടാതെയുള്ള ജ്ഞാനം പ്രകാശിക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എത്ര പരിശ്രമിച്ചാലും ഒന്നും സംഭവിക്കുന്നുമില്ല. തദ്ദേവ പഴയതുപോലെ തന്നെ. ഇതെന്താ വ്യത്യാസം വരുന്നത്? മറ്റൊരു പരിശ്രമവും കൂടാതെ ജ്ഞാനം അപ്രതികം, ജ്ഞാനത്തിന് ഒരു പ്രതിബന്ധവും കൂടാതെ പ്രകാശിക്കുന്നു. യെസ് വൈരാഗ്യം, വൈരാഗ്യം എന്താണ്? അതുപോലെ തന്നെ വൈരാഗ്യം, വിരക്തി, എത്രയൊക്കെ തത്വ ചിന്ത ചെയ്തു കഴിഞ്ഞാൽ, എത്രയൊക്കെ വൈരാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും വരണ്ടേ? ലൗകിക വിഷയങ്ങളിലുള്ള കാംക്ഷ, ലോകകാംക്ഷ അതങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട്? സാധനയില്ലാത്തതുകൊണ്ട്. അത് തത്വജ്ഞാനം കൊണ്ട് പോകും, ഇല്ല തത്വജ്ഞാനം കൊണ്ട് പോകത്തില്ല. അത് ഉപാസന നിങ്ങളും മറ്റും കൊണ്ടേ അത് പോകത്തുള്ളൂ, കാമനകളെല്ലാം നശിക്കത്തുള്ളൂ. വൈരാഗ്യം തത്വജ്ഞാനം കൊണ്ട് പോകേണ്ടതാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസ്ഞാനം സർവത്തെയും ഭസ്മമാക്കുന്നതാണ്. പക്ഷെ അത് ഉണ്ടാകണ്ടേ? ഉണ്ടാക്കിയിട്ടല്ലേ ഭസ്മമാക്കാൻ. ഇതെല്ലാം വൈരാഗ്യത്തിന് വിരുദ്ധമായ കാമവും മറ്റും തത്വജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമായി, അതുണ്ടാകത്തില്ല. ജഗത്പതിഹേ പ്രജാപതിക്ക് എങ്ങനെയല്ല? ഐശ്വര്യം ജൈവധർമ്മ ഐശ്വര്യം ധർമ്മം സഹസിദ്ധം ചതുഷ്ട, ഇത് 4 ആ ജന്മനാൾ തന്നെ ഉണ്ടായിരുന്നു.
1: ഓം നമ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 spiritual channels from shaivam.org. Om Namah Shivaya.

ബ്രഹ്മവാദിനോപദന്ത്യത്രയാജവദനോയാജം പ്രാജലീയം കാര്യമനോയാജവദ പ്രയാജമുദയലീ